ഒരു ശില്പി പാറക്കെട്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് കല്ലുകളിൽ ആദ്യത്തേതിൽ ഉളിവെച്ചപ്പോൾ വേദന സഹിക്കാൻ വയ്യാതെ അത് നിലവിളിക്കുകയും കൊത്തുന്നത് നിർത്താൻ അപേക്ഷിക്കുകയും ചെയ്തു. ശില്പി ആ കല്ല് മാറ്റിവെച്ച് രണ്ടാമത്തെ കല്ലിൽ പണി ആരംഭിച്ചു. രണ്ടാമത്തെ കല്ല് വേദന സഹിച്ചതിന്റെ ഫലമായി ദിവസങ്ങൾക്ക് ശേഷം അതൊരു മനോഹരമായ ദേവി വിഗ്രഹമായി മാറി. വേദന പയന്നു മാറിയ ആദ്യത്തെ കല്ല് ക്ഷേത്രമുറ്റത്ത് ആളുകൾ തേങ്ങയടിക്കാനായി മാറ്റുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ തിരിച്ചടികളും വേദനജനകമായ നിമിഷങ്ങളും നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മിലെ ഏറ്റവും മികച്ച വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുവരാനാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 24 കൊല്ലവർഷം 1202 ചിങ്ങം 8. ഇന്ന് ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും വരവറിയിച്ചുകൊണ്ട് മലയാളത്തിന് പൂരാണം. ഓണാഘോഷത്തിലെ 10 ദിവസങ്ങളിൽ വളരെ സവിശേഷമായ 8-ാമത്തെ ദിവസമാണ് പൂരാണം. തിരുവോണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതും വീടുകൾ പൂർണ്ണമായും ഉത്സവ ലഹരിയിലാകുന്നതും ഈ ദിവസമാണ്. മഹാബലി തമ്പുരാനെ വരവേൽക്കുന്നതിനായി കളിമണ്ണിൽ തീർത്ത തൃക്കാക്കരയപ്പനെ വീടുകളിൽ ഒരുക്കി തുടങ്ങുന്നത് പൂരാണദിനത്തിലാണ്. ഈ രൂപങ്ങളെ അരിമാവ് പൂശി അലങ്കരിക്കുന്ന ചടങ്ങുണ്ട്. ഇവയെ സ്നേഹത്തോടെ പൂരാട ഉണ്ണി എന്നും വിളിക്കാറുണ്ട്. അത്തനാളിൽ ചെറിയ വട്ടത്തിൽ തുടങ്ങി ഓരോ ദിവസവും ഓരോ വരികൾ വീതം പൂട്ടി വരുന്ന പൂക്കളം പൂരാടമാകുമ്പോഴേക്കും വലുപ്പത്തിൽ വളരെ വലുതായിട്ടാവും. 8-ാം ദിവസമായതിനാൽ പരമ്പരാഗതമായി 8 വരികളിലായാണ് പൂരാടത്തിന് പൂക്കളം ഒരുക്കുന്നത്. ഇതിനായി ചുരുങ്ങിയത് 8 വ്യത്യസ്തങ്ങളുള്ള പൂക്കളെങ്കിലും ഉപയോഗിക്കുന്നു. തുമ്പ, തെച്ചി, മന്ദാരം, പുക്കുറ്റി, മുക്കുറ്റി, കാശിത്തുമ്പ, ജമന്തി, വാടാമല്ലി, ശംഖുപുഷ്പം തുടങ്ങി 8-ലധികം നാടൻ പൂക്കൾ ഈ വലിയ പൂക്കളം തീർക്കാൻ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടെ കൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ എഫ് എം 90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: Good morning, namaskaram and welcome to Morning Mojo with me, RJ Anamika. ഇന്ന് ഓഗസ്റ്റ് 24 നല്ലൊരു തിങ്കളാഴ്ച ദിവസമാണല്ലേ. ഈ ഒരു വീക്കിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണത്തിൻ്റെ ആഘോഷ നിറവിൽ നമ്മളെല്ലാവരും നിൽക്കുന്ന ഒരു സമയമാണല്ലേ. എങ്ങും പൂക്കളുടെ നേർത്ത ഗന്ധവും സന്തോഷത്തിൻ്റെ ആരവങ്ങളും നിറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കാലം. ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളാണല്ലേ. കാലം ഒരുപാട് മാറിയപ്പോൾ നമ്മുടെ ആഘോഷങ്ങളുടെ രീതികൾക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. എങ്കിലും ഓണം നമുക്ക് നൽകുന്ന ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിന് ഇന്ന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹം പങ്കുവെക്കാനായിട്ടും എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള ദിവസത്തിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആൻഡ് ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ് കേട്ടോ. പുതിയ പ്രതീക്ഷകളോടെ പുതിയ ഊർജത്തോടെ നമുക്ക് ഈ ഒരു ദിവസത്തെ വെൽക്കം ചെയ്യാം ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം
6: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
9: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
10: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എങ്ങോട്ടാ പോണ്ടത്
2: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
7: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
9: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് രാത്രി സമയത്ത് മുറ്റത്തോ ടെറസിലൊക്കെ പോയിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു ശീലം പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും അല്ലേ. ഈ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും അമ്പിളി മാമനുമൊക്കെ എപ്പോഴും നമുക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. ഈ നിലാവുള്ള രാത്രികളിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന ശീലം പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും അല്ലേ. കാലം മാറിയ സമയത്ത് ആകാശത്തേക്കുള്ള നമ്മുടെ ആ ഓട്ടത്തിന്റെ അർത്ഥവും മാറിയിട്ടുണ്ട്. വെറും ക്യൂരിയോസിറ്റി എന്നതിലുപരി അത് വലിയൊരു സ്വപ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ പറയാനായിട്ടൊരു റീസൺ ഉണ്ട്. ഇന്നലെ, അതായത് ഓഗസ്റ്റ് 23 നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്തത് കേട്ടോ. നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ സൗത്ത് പോളിൽ വളരെ സേഫായിട്ട് ലാൻഡിങ് നടത്തിയ ആ ഒരു സുവർണ നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഇതൊരു വെറും സയൻസ് സ്റ്റോറി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ലൈഫ് ലെസൺ കൂടിയാണ് ഈ ഒരു ദിവസം പറഞ്ഞു തരുന്നത്. കാരണം ചന്ദ്രയാൻ 2 സമയത്ത് നമുക്കുണ്ടായ ഒരു തിരിച്ചടിയിൽ തളർന്നു പോകാതെ സ്വന്തം തെറ്റുകൾ തിരുത്തി വീണ്ടും പരിശ്രമിച്ച നമ്മുടെ ISRO സയന്റിസ്റ്റിന്റെ ഡെഡിക്കേഷൻ, തോൽവികൾ ഒന്നിന്റെയും അവസാനമല്ല എന്ന് അവർ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആകാശവും അതിനപ്പുറം പോകുന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് യാതൊരു ലിമിറ്റുമില്ല എന്ന് ഈ ഒരു നേട്ടം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സോ ഓഗസ്റ്റ് 23 നമ്മളെ നാഷണൽ സ്പേസ് ഡേ ആയിട്ടായിരുന്നു ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ദിവസത്തെക്കുറിച്ച് പറയാതെ ഇന്നത്തെ ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 17 ഇങ്ങനെ എത്തി നിൽക്കാണ് മോർണിംഗ് മോജോയിലൂടെ. ഇനിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി എന്നും എപ്പോഴും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയ്സ്.

വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് കെ എസ് ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

കേൾക്കാം തിരുവോണ ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ ആർജെ അനാമികയോടൊപ്പം. അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ എലൂരു ജില്ലയിലുള്ള മുസനൂർ ഗ്രാമം സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം.
2: ബഹുത് ലോകോ ഹമേ ജോഡ്നാ ഹേ ഓർ ജസ വിദേശ് സേ ലോഗ് ഗയേ ഹുവേ വാപിസ് ആ രഹേ ഹേ മൈ സമജ്താ ഹൂം കി ഹമേ ഐസാ ഏക് ഓറ ഖഡാ കർ ദേനാ ചാഹിയേ കി ഈസ് ഫീൽഡ് മേ ദുനിയാ ഭർ കേ ലോഗോ കോ ഏക് ജിന്ദഗി ബനാനി ഹേ തോ ഹിന്ദുസ്ഥാൻ ജാഓ ഭാരത് കി സ്റ്റാർട്ടപ്പ് സേ ജുഡ് ജാഓ ഭാരത് കി സ്പേസ് ഏജൻസീ സേ ജുഡ് ജാഓ മൈ പക്കാ മാൻതാ ഹൂം ജി പൂരാ ടാലന്റ് പൂൾ ജോ ഹേ ഏക് മാഗ്നറ്റ് കി തരഹ ആപ്കേ കാരണ ഹം ഖീച്ച് സകതേ ഓർ വോ ഹമാരി ഏക് ബഹുത് ബഡി താക്കത് ബൻ സകതേ.
1: ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. 2 സമ്മേളനത്തിൽ രാജ്യത്തുടനീളമുള്ള വിവിധ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നുമുള്ള 850 ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വിവിധ സുരക്ഷാ വെല്ലുവിളികൾ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഗോത്രഭാഷാ മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദേശീയ സമ്മേളനത്തിന് ഇന്ന് കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കി ഉദ്ഘാടനം ചെയ്യും. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും. 2 സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലെത്തി. മോസ്കോയിൽ 27th IRIGC ടെക് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ദിവ്യാംഗ പുരുഷ ക്രിക്കറ്റ് ടീമുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് മെൻസ് മിക്സഡ് ഡിസബിലിറ്റി T20 ഐ സീരീസിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ടീമിനെയാണ് അദ്ദേഹം കണ്ടത്. താരങ്ങളുടെ പരിശ്രമങ്ങളും നിശ്ചയദാർഢ്യവും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ജപ്പാനിലെത്തും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രതിനിധി സംഘവുമായാണ് വാണിജ്യ വ്യവസായ മന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം. വിശദാംശങ്ങൾ.
4: ഇന്ത്യ ജപ്പാൻ വ്യവസായ വാണിജ്യ ബന്ധത്തിൽ സുപ്രധാന ചുവടുവയ്പ്പാകും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം. ഉൽപാദനം, സെമി കണ്ടക്ടർ, ശുദ്ധ ഊർജ്ജം, ഓട്ടോമോട്ടീവ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് 200-ലധികം വ്യവസായികളാണ് മന്ത്രിക്കൊപ്പമുള്ളത്. ടോക്കിയോയിൽ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുടെ മേധാവികളുമായും 1500-ലധികം കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ ഭാരവാഹികളുമായും ശ്രീ പീയൂഷ് ഗോയൽ ചർച്ച നടത്തും. ജപ്പാൻ സാമ്പത്തിക വാണിജ്യ മന്ത്രി അകാസാവോ റയോസയുമായും ജാപ്പനീസ് സർക്കാരിലെയും പാർലമെന്റിലെയും മുതിർന്ന അംഗങ്ങളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കും. ഓട്ടോമോട്ടീവ്, സ്റ്റീൽ മേഖലകളിലെ നിക്ഷേപകരുമായും ഇലക്ട്രോണിക്സ് കൺസ്യൂമർ മേഖലയിലെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്ന മന്ത്രി പീയൂഷ് ഗോയൽ നിക്ഷേപക റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ 2026 ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. തമിഴ്നാട്ടിലെ കാരൈക്കുടി സ്വദേശിയായ പ്രണേഷ് ടൈ ബ്രേക്കറിലൂടെയാണ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് മികച്ച സ്കോർ ലക്ഷ്യമിട്ട് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി നേടി ദേവദത്ത് പടിക്കൽ മികച്ച ഫോം തുടർന്നു. ധ്രുവ് ജുറേലും സാരാംശ് ജെയിനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ മത്സരത്തിലെ ജയം അനിവാര്യമാണ്. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം പുറത്തായി. ഓസ്ട്രേലിയയുമായുള്ള കളി ഗോൾരഹിത സമനിലയിൽ കലാശിച്ചതോടെ കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾ ഇനി മുതൽ സേവന ഫീസ് നൽകേണ്ടിവരുമെന്ന് ഇറാൻ അറിയിച്ചു. സമുദ്രം, പരിസ്ഥിതി, ലോജിസ്റ്റിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ഈ ഫീസിൽ ഉൾപ്പെടുമെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ വക്താവ് ഇബ്രാഹിം റസായി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടിക്ക് അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒമാനും അമേരിക്കയും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നു. ഒമാനിലെ US സ്ഥാനപതി അന എസ്ക്രോഗിമ, ഒമാൻ വിദേശമന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖലീഫ ബിൻ അലി അൽ ഹാർത്തിയുമായി മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ഒമാൻ ഇറാനുമായി നയതന്ത്ര ചർച്ച നടത്തുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ഗാസ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും അടിയന്തര യോഗം ചേർന്നു. ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, ദേശീയ സുരക്ഷാ കൌൺസിൽ മേധാവി, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. വാർത്തകൾ കഴിഞ്ഞു.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമില കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ഇവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ദുബായിലുള്ള നമ്മുടെ പ്രവാസികൾക്കും നഗരവാസികൾക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദുബായിലെ ഏറ്റവും വലിയ വനമേഖലയായിട്ടുള്ള മുഷ്രിഫ് നാഷണൽ പാർക്കിൽ സാഹസികർക്കും പ്രകൃതി സ്നേഹികൾക്കുമായിട്ട് 102 മീറ്റർ നീളമുള്ള ഒരു പുതിയ പാലം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. മുൻപ് വാഹനങ്ങൾ പോകുന്ന റോഡ് കാരണം രണ്ടായിട്ട് കിടന്നിരുന്ന മൗണ്ടൻ ബൈക്കിംഗ് ട്രാക്കുകളെ പരസ്പരം കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇതോടുകൂടി സൈക്കിൾ യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനായിട്ട് യാത്ര നിർത്തിവെക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, അപകട ഭയമില്ലാതെ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാനായിട്ടും സാധിക്കും. ഇതിനായിട്ട് കാൽനട യാത്രക്കാർക്കും സൈക്ലിസ്റ്റുകൾക്കുമായിട്ട് 2 വെവ്വേറെ പാതകളാണ് ഈ ഒരു പാലത്തിൽ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ചുരുക്കി പറയുകയാണെങ്കിൽ, യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ മുഷ്രിഫ് പാർക്കിന്റെ പ്രകൃതി സൗന്ദര്യം കംപ്ലീറ്റ് ആയിട്ടും ആസ്വദിക്കാനായിട്ടും ആരോഗ്യകരമായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനായിട്ടും ഇവിടെയുള്ള പ്രവാസികൾക്കും അതുപോലെ തന്നെ നഗരവാസികൾക്കും ലഭിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച നല്ലൊരു അവസരം കൂടിയാണ് ഈ ഒരു മുഷ്രിഫ് നാഷണൽ പാർക്കിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു 102 മീറ്റർ നീളമുള്ള പാലം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 48 മിനിറ്റിൽ എത്തി നിൽക്കാണ് ഡയമണ്ട് നെക്ലേസ് എന്ന മൂവിയിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
5: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
6: ഓക്സിജനിൽ ഓരോന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுக்கேஷனுமായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. റെയിൽവേ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പെർമനന്റ് വേ എഞ്ചിനീയേഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിൽ നടത്തുന്ന ഒരു വർഷത്തെ റെയിൽവേ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് ഈ മാസം 31 വരെ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത് കേട്ടോ. യോഗ്യത പറയുന്നത് ഏതെങ്കിലും ബിടെക് ബിരുദം, ഹയർ സെക്കൻഡറിക്ക് സയൻസ് അഥവാ മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഫീസ് വരുന്നത് 7500 രൂപയാണ് കേട്ടോ. അപേക്ഷാ ഫോമിന് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, ipwe.india.org.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, ipwe.india.org.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ടൂർണമെന്റ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
7: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
11: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
12: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
13: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
14: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
15: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആനീനാഥ്.
16: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്,
17: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
18: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
6: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
5: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
6: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
5: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
6: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
5: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
7: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
9: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
10: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
11: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
12: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
13: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
14: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
15: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
16: മോർണിംഗ് മോജോ.
17: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന വകുപ്പ് നൽകുന്ന കിടാവിളക്ക് സ്കോളർഷിപ്പിന് ഈ മാസം 31 വരെ സ്വന്തം സ്കൂളിൽ അപേക്ഷ നൽകാനായിട്ട് സാധിക്കും എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. പ്രതിവർഷം 1500 രൂപയാണ് ലഭിക്കുക കേട്ടോ. വാർഷിക വരുമാന പരിധി 2 മുതൽ 2.5 ലക്ഷം രൂപയായിരിക്കും വരേണ്ടത്. 2 മുതൽ 8 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയിൽ 90% മാർക്ക് തുല്യ ഗ്രേഡ് വേണം. മാത്രമല്ല 1 ക്ലാസ്സിലെ കുട്ടികൾക്ക് കുടുംബ വാർഷിക വരുമാനം അനുസരിച്ചാണ് അർഹത നിശ്ചയിക്കുന്നത് കേട്ടോ. ഈ ഒരു കിടാവിളക്ക് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, egrants.kerala.gov.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാണ്, egrants.kerala.gov.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ

0474-291-9090 0474-291-9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
8: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
11: നന്ദലക് ജി മാർട്ട്
10: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
12: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
13: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
14: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പരിചയസമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്
1: ഈ ഓണം പൊന്നോണമാക്കൂ. ചിന്നൂസിനോടൊപ്പം 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ August 20 മുതൽ September 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: എങ്ങോട്ടാ പോണ്ടത്
8: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജനിൽ ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
9: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
11: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
12: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
13: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
14: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
15: മോർണിംഗ് മോജോ.
16: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ചേട്ടനാണ് കേട്ടോ, ഫ്രം ഐനിക്കോട്. പോസിറ്റീവായി ചിന്തിക്കാൻ പരിശീലിക്കുക. ഓരോ തവണ നെഗറ്റീവായ ചിന്ത കടന്നു വരുമ്പോഴും അതിന്റെ മറുവശം അന്വേഷിച്ച് പോസിറ്റീവിനെ മുറുകെ പിടിക്കുക. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ സുലേഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള പോസിറ്റീവ് ആയിട്ടുള്ളൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഫ്രണ്ട്ഷിപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിംഗ്, നോട്ട് എഗ്രിമെന്റ്. ഇറ്റ് മീൻസ് ഫോർഗീവ്നെസ്, നോട്ട് ഫോർഗെറ്റിംഗ്. ഇറ്റ് മീൻസ് ദാറ്റ് മെമ്മറീസ് ലാസ്റ്റ് ഇവൻ ഇഫ് കോണ്ടാക്ട് ഈസ് ലോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ച മനോജ് ചേട്ടനും ഒരുപാട് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു അട്ടിപൊളി തിങ്കളാഴ്ച ദിവസമായിരിക്കട്ടെ. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് ആശ്രയ, ഹായ് അനാമിക. ഒറ്റപ്പെടൽ, സ്വയം തുടക്കേണ്ടി വന്ന കണ്ണീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടൽ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, ശുഭദിനം നേരുന്നു. അതുപോലെ ഇന്ന് പൂരാടം ദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും ഹൃദയത്തിൽ പൊതിഞ്ഞ ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കാനു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474 2919 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 4 9 0 9 0.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: പറഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
10: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ, ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
12: തനതും തനതും തനതും തനതും തനതും തനതും

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: Once again, welcome back to Morning Mojo with me, RJ Anamika. Wishing segment ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ഷേർനാണ് കേട്ടോ. ആശ്രിയ FM-ലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും പിന്നെ അനാമിക കുട്ടിക്കും ക്വശ്ചൻ കുട്ടിക്കും അനുഷക്കുട്ടിക്കും പിന്നെ ഞങ്ങളുടെ ജോസാറിനും മിനി ആന്റിക്കും രഘുകുമാർ സാറിനും കെയർ ടേക്കർ ആയിട്ടുള്ള അനീഷേട്ടനും ഷാജി, തങ്കരാജ്, തമ്പി പിന്നെ ഇവിടെയുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും MSW സ്റ്റാഫിനും പൂരാട ദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു നീണ്ട വിഷസാണ് ദീപു ഷേടൻ അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ദീപു ഷേടനും ആശ്രയ സംഗീതത്തിലുള്ള എല്ലാവർക്കും അവിടെയുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും MSW കുട്ടികൾക്കും സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ദീപു ഷേടനും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് അറിയിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. തണലായവർ തളരുമ്പോൾ തുണയാവാൻ മടിക്കരുത്, തളരുന്നൊരു കാലം എല്ലാവർക്കും വരും, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് ചേച്ചി അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച ജിജി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. കൂടാതെ തങ്കമ്മ ടീച്ചറും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ, ഗുഡ് മോർണിംഗ്. തിരുവോണത്തെ വരവേൽക്കാൻ ഇനി രണ്ട് നാൾ, ഇന്ന് തിങ്കളാഴ്ച, ഐശ്വര്യം നിറഞ്ഞതാകട്ടെ ഈ ദിനവും ഇനി വരും ദിനങ്ങളും പൂരാ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് ടീച്ചർ അയച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ, നാളെ ഉത്രാടമാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിന് വേണ്ടിയുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണ് എല്ലാവരും. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ തങ്കമ്മ ടീച്ചർക്കും ടീച്ചറുടെ ഫാമിലിക്കും അഡ്വാൻസ് ആയിട്ട് സ്നേഹത്തിൽ പൊതിഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0491909074 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആനേനാഥ്.
4: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிகா. ஸ்டுடியோ கிளாக்கில் இப்போ சமயம் 9 மணி கழிஞ்ஞு கிருத்யம் 1 மினிட்ட் ஆயிட்டுண்ட். விஷிங் செக்மெண்ட் ആണ് மார்னிங் மோஜோയിൽ. விஷஸ் അറിയിക്കാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗീത ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, എല്ലാവർക്കും പോരാടദിന ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ച ഗീത ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും അഡ്വാൻസ് ആയിട്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് അനാമിക മോളെ, ആസ്ട്രേലിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിനി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫ്രം നെല്ലിക്കുന്നം. മെസ്സേജ് അയച്ച മിനി ചേച്ചിക്കും തിരിച്ചും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കാനു കേട്ടോ. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനീഷേടനാണ്. ദാരിദ്ര്യം പറഞ്ഞു നടക്കുന്ന സ്പർശം മീഡിയ ഓണർ കൊച്ചുമോൻ അച്ചാച്ചന് നല്ലൊരു ദിവസം പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മീഡിയ ഓണറായിട്ടുള്ള കൊച്ചുമോൻ അച്ചാച്ചന് നല്ലൊരു ദിവസം, ഒരുപാട് സന്തോഷമുള്ള നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചോ നമ്മുടെ ഗീത ചേച്ചിക്കും അതുപോലെ തന്നെ മിനി ചേച്ചിക്കും. ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു അട്ടിപൊളി തിങ്കളാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കാനു കേട്ടോ. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി.

0: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
8: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
7: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
8: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
7: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
8: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
5: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
7: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
10: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേവറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
12: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
13: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
14: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
15: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
16: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
17: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
18: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
19: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ. അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും. അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
2: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
1: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന്

0: ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് അവിടെ. ആദ്യം ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
2: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
9: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
10: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
11: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
12: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
13: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
14: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
12: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
14: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
15: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
16: എങ്ങോട്ടാ പോണ്ടത്
17: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
18: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
19: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
20: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
21: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. നമ്മളിൽ പലർക്കും ഒന്നിലധികം മൊബൈൽ ഫോണുകളും അതിലേറെ ഫോൺ നമ്പറുകളും കൊണ്ട് നടക്കുന്ന ഒരു ശീലമുണ്ടല്ലേ. ഓഫറുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പല സിം കാർഡുകളെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങളുടെ പേരിൽ ആകെ എത്ര സിം കാർഡുകൾ ഉണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി മുതൽ അതിനൊരു കൃത്യമായിട്ടുള്ള കണക്കുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ രാജ്യത്തെ വ്യാജ സിം കാർഡുകളും ഫോൺ വഴിയുള്ള കുറ്റകൃത്യങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ സുപ്രധാനമായിട്ടുള്ള ഒരു പുതിയ നിയമം നടപ്പിലാക്കാനായിട്ട് പോവാണ്. ഇന്നു മുതൽ രാജ്യവ്യാപകമായിട്ട് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം ഇന്ത്യയിൽ ഒരാൾക്ക് സ്വന്തം പേരിൽ പരമാവധി 9 സിം കാർഡുകൾ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ജമ്മു കാശ്മീർ അതുപോലെ തന്നെ അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരാൾക്ക് സ്വന്തം പേരിൽ എടുക്കാവുന്ന സിം കാർഡുകളുടെ എണ്ണം 6 ചുരുക്കിയിട്ടുണ്ട്. അനുവദിക്കപ്പെട്ട ഈ പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ പേരിൽ പുതിയൊരു മൊബൈൽ കണക്ഷൻ ലഭിക്കില്ല. മാത്രമല്ല ഈ പരിധിയിൽ കൂടുതൽ സിം കാർഡുകൾ ഉള്ളതായിട്ട് കണ്ടെത്തി എത്തിയിട്ടുണ്ടെങ്കിൽ അധികമുള്ള കണക്ഷനുകൾ താൽക്കാലികമായിട്ട് റദ്ദാക്കപ്പെടുകയും ചെയ്യും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ കണക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും മറ്റ് വ്യക്തി വിവരങ്ങളും ഉപയോഗിച്ച് ടെലികോം കമ്പനികൾ ഇത് കൃത്യമായിട്ട് പരിശോധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. പരിധി കഴിഞ്ഞവർക്ക് സിം കാർഡ് നൽകുന്നത് തടയാനായിട്ട് സർക്കാർ കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മുടെ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ടും ഡിജിറ്റൽ തട്ടിപ്പുകൾ ഒഴിവാക്കാനായിട്ടും ഇത്ര നിയമങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് കിടക്കുന്ന സിം കാർഡുകൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുക, ആവശ്യമുള്ളത് മാത്രം നിലനിർത്താനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 25 മിനിറ്റിൽ എത്തി നിൽക്കാണ് സ്നേഹവീട് എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന്. അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വാവെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
1: ബാലയാജ് ഓംബ്രി വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
8: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
9: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026.
1: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ. ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
10: ലക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
1: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
11: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
12: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ബോബു നന്ദിലത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02.
2: മാതാപിതാക്കൾ ആവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും കടലിൽ പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. പെട്ടെന്ന് സാധാരണയിലും വലിയ തിരമാലകൾ അടിക്കാനായിട്ടും അതുവഴി കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ട്. ഏകദേശം 1.5 മീറ്റർ ോളം ഉയരത്തിൽ വരെ തിരമാലകൾ ഉയർന്നേക്കാം എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കുക. വിനോദസഞ്ചാരികൾ ഈ കടൽ തീരത്തേക്കുള്ള യാത്രകളും കടലിറങ്ങുന്നതും തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 43 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി വാഴ 2.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
7: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: മകരിമപ്പാ മകരിമ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്ലൂടാത്തോയിൻ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
11: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
12: മോർണിംഗ് മോജോ,
13: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 55 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 24, നാളെ ഉത്രാടമാണ്. ഉത്രാടത്തിന് വേണ്ടിയുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും. ഇന്ന് എനിക്കറിയാം പുതുപുത്തൻ ഡ്രസ്സുകൾ വാങ്ങാനായിട്ടും അതുപോലെ സാധനങ്ങൾ വാങ്ങാനായിട്ടും ഒക്കെയുള്ള ആ ഒരു തിരക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് നല്ല സന്തോഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ആശ്രയ FM 90 എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 1 ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
5: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
6: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
7: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
8: ഹേ, ഞാൻ ശിൽപ്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
9: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടുസാരി. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
10: ശിൽപ ഗോൾഡ്, പിയർ ഗോൾഡ്.
11: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
12: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
13: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
14: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
15: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
16: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
17: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
18: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
17: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര.
18: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.
19: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90.
6: Naadinoppam, Nattarkoppam.
10: Time check. Check.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ. ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
8: ലക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
4: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
10: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആനീനാഥ്.
4: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്,
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു.

0: കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
1: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
0: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
1: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ. അതും ചെറിയ പൈസയ്ക്ക്.
0: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം. അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
2: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
0: ഒന്ന് പോ മനുഷ്യ.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്.

0: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinoppum, Nattarkoppum. Yes, appo nammal angarathu nammude Pulavan Junction lathi innu oru paadu pere ingane parichayapadan pogiyana. Tottaduthu raavile nalla channane kurey kettu chetan undu. Chetan innu parichayapadam. Cheta pere enganeyana?
5: Pere Ritesh ennaanu.
4: Ritesh cheta veedu aduthenaanu?
5: Veedu Haripada.
4: Haripada kaarane ivide endha parivadi?
5: Njan ivide oru workum ayittu bandhappettu vannaanu.
4: Work ayittu bandhappettu vannaya?
5: Adhe adhe.
4: Okay, veettil aarukkundu?
5: Veettile bhariya, rendu kuttikal.
4: Ellare happy aayittu povunu.
5: Pasuva aayittu povunu.
4: Endha appo cheyyune?
5: ഞാൻ ഇന്റീരിയൽ വർക്ക് മൊത്തം എടുത്ത്
4: എങ്ങനെയുണ്ട്? ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ?
5: കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്.
4: നന്നായിട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സെക്ടർ, ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങിയത്, ജോലി മേഖലയിലേക്ക്?
5: ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാണ്. തൊട്ടടുത്തുള്ള ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വർക്കിന് പോകുന്നത് കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇറങ്ങി.
4: ഓക്കെ, ശരി ശരി. ഇപ്പൊ ജോലി ഉണ്ടോ? പണി ഉണ്ടോ?
5: ഉണ്ട്. ആ, ഇന്നുകൊണ്ട് പണി തീർത്തിട്ട് നാട്ടിൽ പോകണം.
4: നാട്ടിൽ പോകണം,
5: ഓണം ആഘോഷിക്കാൻ.
4: അതെ അതെ. അപ്പം ഈ ഹരിപ്പാടിനെ പറ്റി പറയുമ്പോഴേ വലിയൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം അല്ലേ?
5: പിന്നെ തീർച്ചയായിട്ടും വലിയൊരു ക്ഷേത്രമാണ്. നമ്മുടെ തെക്കൻ ഭാഗത്തെ മുരുഘക്ഷേത്രം ഏറ്റവും വലുതാണ്. പിന്നെ തെക്കൻ പഴനി എന്നും പറയാം. പിന്നെ മണ്ണാർശാല ഉണ്ട് തൊട്ടടുത്ത്.
4: എനിക്കൊന്ന് ഹരിപ്പാടിനെ പറ്റി പറയുമ്പോൾ രണ്ട് പ്രശസ്തമായ ക്ഷേത്രങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രശസ്തമായത്, പോപ്പുലർ ആയതാണ് ഈ രണ്ട് ക്ഷേത്രമാണ്.
5: തീർച്ചയായിട്ടും.
4: ശരി ശരി. ഓക്കെ, അപ്പോഴേ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
5: ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസിന് പഠിക്കാൻ പോകുന്നു. ഇളയത് 6ാം ക്ലാസ്സിൽ പഠിക്കും.
4: അപ്പം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന മകനെ കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ? കാരണം ജീവിതത്തിന്റെ വലിയൊരു കടമ്പ് കടക്കാൻ നിൽക്കുമല്ലേ?
5: അതെ അതെ അതെ. തീർച്ചയായിട്ടും മാതാപിതാക്കളെ, ഗുരുക്കന്മാരെയും അനുസരിച്ചും അംഗീകരിച്ചും മുന്നോട്ട് പോവുക, അതാണ്.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതൊരു വലിയൊരു പാഠമാണ്, ഒരു വലിയ അഡ്വൈസാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു റെസ്പെക്ട്, ഒരു ബഹുമാനം എന്ന് പറയുന്നല്ലേ.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പല പല സംഭവങ്ങളും നടക്കുന്നത്. ഹരിപ്പാടിനടുത്ത് ഇപ്പോൾ കരുവാറ്റ എന്ന പ്രദേശം ഞങ്ങളുടെ അടുത്താണ്, അവിടെ കണ്ടതുണ്ട്. ഇതിനകത്ത് പ്രായമൊന്നും ഇല്ല ഇപ്പം വന്ന്. പിന്നെ ഇപ്പം ഫ്രണ്ട്ഷിപ്പ്, അത് പിന്നെ പണ്ട് മാതാപിതാക്കളായാലും ഇപ്പോൾ ഒരുപാട് പരിധി കൂടുതലും കുട്ടികളെ വഴക്ക് പറയുന്നില്ല. അതൊക്കെ ഒരു കാരണമായി.
4: അപ്പൊ എന്തായാലും നമ്മുടെ യങ്സ്റ്റേഴ്സിന് പറയാനുള്ളത്, നല്ല യുവത്വം, നന്നായിട്ട് മനോഹരമായിട്ട് ജീവിക്കുക, ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി സന്തോഷമായിട്ട് മുൻപോട്ട് പോകല്ലേ.
5: തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. വീടിനും ഒരുപോലെ ഗുണമുണ്ടാകുക.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: മഞ്ഞാടും മാമലത്താഴത്ത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്
2: ഈ ഓണം പൊന്നോണമാക്കൂ. ചിന്നൂസിനോടൊപ്പം 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ August 20 മുതൽ September 5 വരെ മാത്രം.
3: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ള ഫോൺ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
9: എങ്ങോട്ടാ പോകേണ്ടത്? ചേട്ടാ, ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
10: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ്, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.

0: ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ റേഡിയോ 1T വിത്ത് മീ ആർജി ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. നമ്മുടെ രതീഷ് ചേട്ടനോട് ഇങ്ങനെ, ഹരിപ്പാട് സ്വദേശിയായ രതീഷ് ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, നാളെ ഉത്രാടമാണ്, ഓണം എത്തി. അപ്പൊ എവിടം വരെ ഓണത്തിന് ഒരുക്കങ്ങളൊക്കെ?
1: ഒരുക്കങ്ങളെല്ലാം ഒരുമാതിരിയെല്ലാം. വീട്ടിൽ ഞാനിവിടെ ചെന്ന് കഴിയുമ്പോ അത് പൂർണ്ണമാവും.
0: ചേട്ടൻ കൊട്ടാരക്കര എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം, പ്രശ്നം മാത്രം ഉള്ളു അല്ലേ?
1: അതുള്ളു, തീർച്ചയായിട്ടും. അത് ഇന്നിപ്പം വൈകുന്നേരം അങ്ങ്
0: പോവും അല്ലേ? ശരി. അപ്പോഴേ വീട്ടിലെ ഒരു ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ?
1: വീട്ടില് അത്തപ്പൂ ഇടും, പിന്നെ ഓണസദ്യ, പിന്നെ ഒരു ദിവസം ബന്ധുക്കളെല്ലാം കൂടെ വീട്ടിൽ വെച്ച് കൂടും. പിന്നെ ഞങ്ങള് ഓരോ ദിവസം അവരവിടെ മറ്റുള്ളവരുടെ വീടുകളിലും പോകും.
0: ഓക്കെ, അങ്ങനെ ഫുൾ ആഘോഷമാണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: അവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഹരിപ്പാട് ദേശത്ത് എന്തെങ്കിലും ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ?
1: പ്രത്യേകിച്ച് എല്ലാ നാട്ടിലെയും പോലെ തന്നെ ആഘോഷങ്ങൾ ഉണ്ട്, അത്രേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് ചില നാടുകളിൽ ഇപ്പം ആറന്മുള പറയുകയാണെങ്കിൽ വള്ളംകളി ഉണ്ട്.
1: അങ്ങനെ ഇല്ല, വള്ളംകളി ഇപ്പൊ നമുക്ക് അവിടെ ഒരു വള്ളംകളി ഉണ്ട്, അത് ഓണം കഴിയുമ്പോഴുണ്ട്. ഉണ്ട്, മൂന്നാം ഓണത്തിന് ഒരു വള്ളംകളി ഉണ്ട്, പായിപ്പാടം വള്ളം ജലോത്സവം എന്നും പറഞ്ഞു.
0: പായിപ്പാടം അല്ലേ?
1: അതെ അതെ, പായിപ്പാടം ജലോത്സവം.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഓണത്തിന്റെ വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ് രതീഷേട്ടനും ഫാമിലി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഈ പ്രാവശ്യത്തെ ഓണം കൊണ്ടാടാൻ സാധിക്കട്ടെ, എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ആൻഡ് പരിചയപ്പെട്ടതിൽ സന്തോഷം, അഡ്വാൻസ് ഹാപ്പി ഓണം.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുത്, ഹരിപ്പാട് സ്വദേശിയായ രതീഷേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
4: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
3: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
4: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
3: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
3: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും. ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദിന ജി മാർട്ട് ലക്ക ലക്ക.
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
9: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
10: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
12: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
13: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
14: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
15: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19, Nadinoppum, Nattarkoppum. Yes, appo nammal angarthe nammade Pulavan Junction lathi inu oru vaadu nalla manushare ingane parichayapettondirikkiyana. Dei thottaduthu oru chetan undu, chetane onnu parichayapadam. Cheta peru enganeyana?
2: Enna peru Su.
1: Su cheta veedu adu thaniyano?
2: Veedu ente veedu Killur aanu.
1: Killur nu parayumbo
2: Neduvathoorin apparam.
1: Neduvathoorin apparam. Okay, njan ivide tharanalla ottaa da choichatto.
2: Adhe pinne njan ippo Shibu Agency ennu parayana oru kada undu, avade work cheya.
1: Work cheyana. Engane povu jooli okke?
2: Aa, jooli kodappilla ippo ട്രാഫിക് ഒക്കെ ആയതുകൊണ്ട് വലിയ പാടാ, വണ്ടി ഓടിക്കുകയാണ്.
1: കുറച്ച് ബുദ്ധിമുട്ടാണ്.
2: ഓ, വലിയ ബുദ്ധിമുട്ടാണ്.
1: ഡ്രൈവറാണോ?
2: അതെ അതെ, ഡ്രൈവറാ.
1: ഡ്രൈവിംഗ് ചെയ്ത് അങ്ങനെ പോകുന്നു?
2: കുഴപ്പമില്ല,
1: കുഴപ്പമില്ല.
2: ഡ്രൈവിംഗ് നല്ലൊരു ജോലിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു.
1: ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് വൈഫുണ്ട്, രണ്ട് പിള്ളേരുണ്ട്.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: മോള് ബി എസ് സി നഴ്സാണ്, ഇളയാള് മെഡിക്കൽ കോളേജ് ഡയാലിസിസ് പഠിക്കുന്നു.
1: ഓക്കെ, ശരി. വലിയ മക്കളാണ്?
2: ആ, വലിയ മക്കളാണ്. കല്യാണം കഴിഞ്ഞു. മോന മരുമോനെ എഞ്ചിനീയർ ആണ്, എറണാകുളത്ത് ടാറ്റയിൽ വർക്ക് ചെയ്യുന്നു.
1: മക്കളുള്ള അച്ഛനെ കണ്ടാ പറയില്ലല്ലോ.
2: അതെ അതെ.
1: ഓക്കെ, ശരി. അപ്പോൾ ഈ ഡ്രൈവിംഗ് രംഗത്തേക്ക് ഇറങ്ങിയത് എത്ര നാളായി?
2: ഞാൻ 96 ലൈസൻസ് എടുക്കുന്നത്. 96 മുതൽ ഇപ്പോൾ ഇതുവരെ ഡ്രൈവിംഗിലാണ്.
1: ഇപ്പോൾ വർഷങ്ങൾ കണക്കാണ്.
2: അതെ അതെ.
1: ശരി, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് മേഖലയിൽ ജോലി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ചത്?
2: പല തീരുമാനങ്ങളും ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രാബല്യം ആവാത്തത് കൊണ്ടാണ് ഡ്രൈവർ ജോലി എടുത്തത്. തന്നെയല്ല, എന്റെ ഫാദർ ഡ്രൈവറാണ്, അപ്പം ആ ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തു.
1: അച്ഛനാണ് വളയം പിടിക്കാൻ പഠിപ്പിച്ചത്?
2: അല്ല, ഞാൻ തനിയെ പഠിച്ചതാണ്.
1: തനിയെ പഠിച്ചതാണ്?
2: അതെ അതെ. ആ ഒരു അച്ഛന്റെ ഒരു ഇത് എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് അത് ഞാൻ പിടിച്ചതാണ്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. കില്ലൂർ സ്വദേശിയായ സുഖിച്ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 19, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: കേരളത്തിൽ ഉടനീളം.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
9: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേവറും 3999. ഓട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
2: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: കൊട്ടാരക്കരയിൽ 35 സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: എങ്ങോട്ടാ പോകേണ്ടത്
3: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.

0: Yes, once again we are back on Radio 1D with me, RG Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Yes, appo nammal angarathu nammude Pulaman Junction lathi Kellur Sudeshiyaya Sugachennodu ingane varthanam parannirikkana. Appo chettanodu korchu karyangal kodu chodikkanade. Appo chetta, adutha divasam uttradam aanu, appo onam ingetti, appo evadam varai onathinte orukangalokke?
1: Onam ippravasham enikku onam illa, karena ente amma marichittu kazhinja maasam 30 aanu marichathu. Adagondu ippravasham enikku onam illa.
2: Okay, appo nammal oru endada viyogathilulla oru onam aanu, adagondu nammal thalkkalam ഓണം വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലേ?
1: അതെ അതെ അതെ.
2: അപ്പൊ സാധാരണ വീട്ടിലെ ഓണങ്ങൾ ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
1: സാധാരണ ഓണാഘോഷത്തിന് എല്ലാവരും മക്കളും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരു നല്ലൊരു ആഘോഷമാണ്. ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ പിള്ളേർക്ക് സന്തോഷമായ ഒരു ഇതാണ്.
2: അപ്പൊ ഒരു നല്ലൊരു മെമ്മറി, ഒരു ഓർമ്മ പറയാൻ പറ്റും ഓണത്തിന്റെ? പണ്ടത്തെ കാലത്ത്
1: എന്ന് വെച്ചാൽ എന്റെ കൊച്ചുനാളിൽ ഇതാണെങ്കിൽ അച്ഛനും

0: ഉച്ചയാകുമ്പോഴത്തേനും ഉച്ചയ്ക്ക് മുമ്പേ കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇടിച്ച് വാഴയിലേക്ക് അത് ഇട്ടാണ് ഞങ്ങൾ ഓണം ഉണ്ണുന്നത്. അത് എല്ലാ കറികളും ഇല്ലായ്മയിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചതെങ്കിലും അന്ന് ഓണത്തിന് എല്ലാം ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒരിക്കലും വരുന്നൊരു ആഘോഷം നമ്മൾ ഇനി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അത് ആഘോഷിക്കും അല്ലേ?
0: അതെ അതെ അതെ,
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ അത്രത്തോളം എന്താണ് മനോഹരമായ നാളുകളുടെ ഓർമ്മയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സോഫ എന്തായാലും മുൻപോട്ടും സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പം ഇനിയും ഒരുപാട് ഓണം ആഘോഷിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നതിന് സന്തോഷം കേട്ടോ, അഡ്വാൻസ് ഹാപ്പി ഓണം.
0: ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ ആശ്രയ എഫ് എം നല്ലൊരു ഇതാണ്, ഞങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാണ്.
1: കേൾക്കാറുണ്ട്?
0: അതെ അതെ കേൾക്കാറുണ്ട്.
1: എങ്ങനെയുണ്ട് പ്രോഗ്രാംസ് ഒക്കെ?
0: നല്ല ഇതാണ്, നല്ല പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഓക്കെ,
0: പഴയ പഴയ പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ശരി, അപ്പൊ എന്നാൽ തുടർന്ന് ഇതുപോലെ കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം.
0: ഓക്കെ ഓക്കെ.
1: ശരി, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കിള്ളൂർ സ്വദേശിയായ സുഖിച്ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
8: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: പോട്ടെ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: എങ്ങോട്ടാ പോകേണ്ടത്
5: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജൻ ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
8: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
6: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
5: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡേ തൊട്ടടുത്ത് ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: കാർത്തിക്.
0: കാർത്തിക് വീടടുത്ത് തന്നെയാണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അച്ഛനുണ്ട്, അപ്പൂപ്പൻ, അമ്മമ്മ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
0: ഓക്കെ, അപ്പൊ കാർത്തിക് എന്താ ചെയ്യുന്നത്?
1: പഠിക്കുകയാണ്.
0: പഠിക്കുകയാണ്? എവിടെയാണ്?
1: കൊല്ലത്ത്.
0: എങ്ങനെ പോകുന്ന? പഠിത്തം ഒക്കെ
1: കുഴപ്പമില്ല. ഓക്കെ ആയിട്ട് പോകും.
0: ഓക്കെ ആയിട്ട് പോകും. ഓക്കെ ശരി. അപ്പോളെ ഓണമാണ് അടുത്ത ദിവസം, ഉത്രാടകം എത്തി. ഓണത്തിന്റെ ഒരുക്കങ്ങൾ ഇടംവരെയായി വീട്ടില്?
1: വീട്ടിലൊക്കെ നന്നായിട്ട് പോകുന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. കോളേജിലെ
0: പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു?
1: കഴിഞ്ഞു. നല്ല രസമായിട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുന്നു.
0: ഈ കോളേജ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ ഓണത്തിൽ പിള്ളേർക്ക്, നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കുന്നത് നമ്മുടെ കോളേജ് ലൈഫ് ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് കോളേജ് പ്രോഗ്രാംസ് ആയിരിക്കും അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഉള്ളു നമുക്ക് മെമ്മറി ആയിട്ട് ആഘോഷിക്കാൻ പറ്റുന്നത്, ഓർത്തു വെക്കാൻ പറ്റുന്നത്. കാരണം പഴയ കാലത്തെ പറ്റി പറയുകയാണെങ്കിലും നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ നല്ല നല്ല ഓർമ്മകൾ, പറമ്പിൽ പൂവരയ്ക്കാൻ പോലും അത്തപ്പൂക്കൾ ഒരുക്കുന്നതൊക്കെ വലിയൊരു മെമ്മറി ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ യങ്സ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നു കോളേജിലെ ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ ഓർക്കാൻ പറ്റുന്ന മെമ്മറി ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അല്ലേ?
1: അതെ അതെ, എപ്പോഴും നമുക്ക് ഇതൊക്കെ എല്ലാവരും മെമ്മറി. പിന്നെ ആലോചിക്കുമ്പം അതൊക്കെ രസമാണ്, ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും. പിന്നെ അത് ഭയങ്കര രസമായിട്ട് തോന്നും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ശരി ശരി. അപ്പൊ ഏതായാലും കോളേജിലെ ഓണ പ്രോഗ്രാംസ് ഒക്കെ അടിച്ചു പൊളിച്ചു?
1: അടിച്ചു പൊളിച്ചു, നല്ല രസമായിരുന്നു.
0: വീട്ടിലെന്തായിരിക്കും പരിപാടി?
1: വീട്ടിലെല്ലാരും കസിൻസും ഫാമിലി മെമ്പേഴ്സ് എല്ലാരും എല്ലാരും ഒത്തുകൂടുന്ന ഒരു വലിയ രസമായിരിക്കും. അത് കഴിഞ്ഞ് സദ്യ കഴിച്ച് നമ്മളെല്ലാരും അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഇരിക്കും.
0: ഓക്കെ ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ഇന്ന് പരിചയപ്പെട്ടത്. സോ അപ്പൊ എന്തായാലും നമ്മൾ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഹലോ, നമസ്കാരം, ഇതാരാണ്?
6: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
5: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
6: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
5: ആയിരം പറ മുത്തുണ്ടേ.
7: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
8: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
9: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏവർക്കും കൊട്ടാരക്കര ചിലങ്കാ റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.
2: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും. വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0-4-2-9-1-9-0-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490-90-952 6-6-4-9-0-9-0. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോഴെന്തായാലും ഇന്ന് മൺഡേ ആയിട്ടേ ഉള്ളൂ, ഇനിയും നമുക്ക് കുറേ ദിവസങ്ങളുണ്ട്. ആ ഒരു ടൈമിൽ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഖലീഫ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
7: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയായില്ലേ?
8: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് ആളുകളുടെ നാവിലും മനസ്സിലും രുചിയുടെ മാന്ത്രികത തീർത്ത പാചക പ്രതിഭ കലോത്സവ വേദികളിലെ പാചകപ്പുരയിൽ നിന്ന് സ്നേഹം ചാലിച്ച് മലയാളികൾക്ക് അന്നമൂട്ടിയ പാചക കുലപതി പഴയിടം മോഹനനമ്പൂതിരി എത്തുന്നു ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ സുൽത്താനയോടൊപ്പം.
1: ഞാൻ പഴയ മോഹനൻ നമ്പൂതിരി. ഈ വരുന്ന ഉത്രാട ദിനത്തിൽ ഞാനും എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം ഉണ്ട്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: കൂടാതെ കേരളത്തിൽ ഉടനീളം
5: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സിന്റെ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 കഴിഞ്ഞു 16 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,

0: ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടാ?
1: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
0: പ്രത്യേകിച്ച് നമ്മുടെ ഓണത്തിന് ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? അതാ, ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ടുകളിൽ ഒന്നാണ് തിരുവാവണിരാവ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിൽ ഉണ്ണി മേനോൻ ചേട്ടനും സിതാര ചേച്ചിയും കേറി പാടി ഗംഭീരമാക്കി, ആൻഡ് ഓൾസോ മനു മഞ്ജിത് സാർ വരികൾ എഴുതി, ഷാൻ റഹ്മാൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് തിരുവാവണിരാവ് എന്ന പാട്ട്. പ്രത്യേകിച്ച് കുറെ വർഷങ്ങളായിട്ട് ഓണം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില പാട്ടുകളുണ്ട്, അതിനകത്ത് ഒരു പാട്ട് തന്നെയാണ് ഈ ഒരു പാട്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു പാട്ട് സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഹായ് സുൽത്താനക്കുട്ടി, എനിക്കൊരു പാട്ട് വേണം, ശ്രീരാഗമോ എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരണം. എനിക്കും എൻ്റെ മക്കൾക്കും മറ്റ് എല്ലാവർക്കും കൂടി ഹാപ്പി ഓണം അവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ശശികല ചേച്ചിക്കും ചേച്ചിയുടെ മക്കൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിലേക്ക് വരാനാണെങ്കിൽ, പവിത്രം എന്ന സിനിമയിൽ നമ്മുടെ എല്ലാമായ ദാസേടൻ പാടി, ഒ എൻ വി കുറുപ്പ് സാർ വരികൾ എഴുതി, ശരത് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഫീൽ ഗുഡ് ആൻഡ് എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ശ്രീരാഗമോ തേടുന്നു എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909. 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909059269409. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എങ്ങോട്ടാ പോകേണ്ടത്
4: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കൂട്ടോ. ഓക്സിജൻ ഒന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജനിൽ ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
8: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
8: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
10: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
11: എന്ത് പറ്റി?
10: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
12: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
13: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
14: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
13: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
14: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
13: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
14: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
13: ഒന്ന് പോ മനുഷ്യ.
15: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
8: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
16: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
10: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
11: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
12: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
13: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
14: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakkara, Karunagappally.
15: 40 varshathe vishwastha parampariyavumayi New Padmas Textiles, ladies wear, kids wear, men's wear, wedding wears thodangi athyugran collections inde one shekharam. New Padmas Textiles, opposite to KMK Hospital, Kunnikot.
16: Yasit Cafe.
17: Ivide
16: ishtam pole vaattu.
18: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
19: ഹലോ
18: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? സലീം ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെയോ ആന്റി, ഇപ്പൊ എങ്ങനുണ്ട്? കുറവുണ്ട്. അപ്പൊ സുഖമായിട്ട് പോന്നല്ലേ? അതെയോ?
19: അപ്പൊ ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പം ക്ലിയർ ആയി കിട്ടി. ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു അവിടെ.
18: ആണോ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂസോ വല്ലതും ആയിരിക്കും.
19: 10-15 ദിവസം കൊണ്ട് ക്ലിയർ അല്ലായിരുന്നു.
18: അതെയോ?
19: അപ്പൊ ആകാശവാണി നിലയാണെങ്കിൽ അപ്പൊ അത് കിട്ടുന്നില്ല, ഇപ്പൊ ഇത് കിട്ടുന്നുണ്ട്.
18: ഓക്കെ ഓക്കെ,
19: നല്ല ക്ലിയർ ആയിട്ട്.
18: ഓക്കെ ചേട്ടാ,
19: പാട്ട് കേൾക്കുന്ന 24 മണിക്കൂർ ഞാൻ പാട്ട് കേൾക്കുന്ന സ്റ്റേഷനായിരുന്നു.
18: അതെയല്ലേ?
19: എപ്പോഴും രാത്രിയും കേട്ട് കണ്ട കിടക്കും.
18: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
19: നമ്മളെ സുന്ദരക്കില്ലാടി ചേർത്ത് മാനം പുലരുമ്പോൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
18: ഉണ്ടോ? എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണത്. അത് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
19: നമ്മുടെ മലയാളികൾക്കെല്ലാം, ഓണം ആഘോഷിക്കുന്ന മലയാളി, നെവിനെ ആഘോഷിക്കുന്ന മലയാളി, എല്ലാവർക്കും വേണ്ടി,
18: എല്ലാവർക്കും വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതൊക്കെ പോട്ടെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
19: എങ്ങനെ
18: ഭക്ഷണമൊക്കെ കഴിച്ചോ?
19: ഇല്ല, ഭക്ഷണം കഴിക്കുന്നത് 1.5-2 മണി കഴിയും.
18: 2 മണി ഒക്കെ കഴിയും. നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തേ ഭക്ഷണം കഴിക്കുള്ളൂ.
19: ഓക്കെ, 10 മണിക്ക് കുളിച്ചിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഭൂമി തന്നെ കിടക്കുകയാണ്.
18: അതെ അതെ. അപ്പൊ എന്തായാലും ചേട്ടന്റെ വയ്യാഴിയൊക്കെ വേഗം സുഖം പ്രാപിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ചേട്ടന് വേണ്ടി ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സലീം ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മാതം പുലരുമ്പം എന്ന പാട്ടാണ്. സുന്ദരക്കില്ലാടി കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ്. നമ്മുടെ ചിത്രാമ്മയും രഞ്ജു ജോസഫും ഒക്കെ ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ. ബിജു തിരുമല സാർ വരികൾ എഴുതി, ഔസേപ്പച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. എടുത്തു പറഞ്ഞിട്ടുണ്ട്, നബിദിനവും അതുപോലെ തന്നെ ഓണമൊക്കെ ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹേ ആശ്രയ, ഞാൻ രേവതി ഫ്രം കൊട്ടാരക്കര. എനിക്ക് ബിഗ് ബി എന്ന മൂവിയിൽ ഒരു വാക്കും മിണ്ടാതെ എന്ന സോങ് വെച്ച് തരണേ ആൻഡ് ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാണ് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ബിഗ് ബി എന്ന സിനിമയിൽ ഒരു വാക്കും മിണ്ടാതെ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അൽഫോൺസ് ജോസഫ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ജോഫി തരകൻ സാർ വരികൾ എഴുതി, ആൻഡ് അൽഫോൺസ് ജോസഫ് സാറും അതുപോലെ തന്നെ മൃദുല വാര്യരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0472919047 4749 1909 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562 6649

0: പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
1: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
5: ലക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
7: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
8: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
7: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
8: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
7: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
8: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
6: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
7: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവര് സ്വർണത്തോടൊപ്പം സമ്മാനമായി നൽകിയിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
1: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
8: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
9: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
10: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആരോഗ്യ ദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40
1: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസ്നൂരിൽ എത്തി. ഗവർണർ എസ് അബ്ദുൾ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജ്യത്തെ ആദ്യ ജനിതകമാറ്റം വരുത്താത്ത ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കരയിനം വിത്ത് പുറത്തിറക്കുകയാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക പരിപാടി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ സംസ്കരണത്തിലൂടെയും വിപണനത്തിലൂടെയും മൂല്യവർദ്ധനവ് വരുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ സിഇഒമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധം ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കുറഞ്ഞ ചെലവും മികച്ച പ്രതിഭകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്തെന്നും ആഗോളതലത്തിൽ മുൻനിര ശക്തിയായി മാറാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
4: കൺസിസ്റ്റന്റ് താക്കി കോയി റിസ്ക് ലേനാ ചാത്താ ഭരോസാ രേ ഔർ യേ വിശ്വാസ് ദുനിയ ഭാരത് സ്റ്റാർട്ടപ്പ് ഖോജ്തി ഹോഗി ഭൈ കോൺ ഹൈ ഇസ്മേ കോസ്റ്റ് മേ ഹം കോമ്പറ്റിറ്റീവ് ഹൈ ഔർ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഹമാരേ ദേശ് കേ ലോഗോ കീ വൈസേ ഭീ ജ്യാദാ ഹോതി ഹൈ ഔർ ഉസ്കേ കാരണ ഹം ബഹുത് തേജി സേ അപ്നി ജഗഹ ബനാ സക്തേ ഹൈ.
3: 2036 ഇന്ത്യയിൽ ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കളുടെ എണ്ണം 10.8 crore ഉയരുമെന്നും ഇത് ചൈനയേക്കാൾ കൂടുതലായിരിക്കുമെന്നും നീൽസൺ ഐക്യു, വേൾഡ് ഡേറ്റാ ലാബ് എന്നിവയുടെ പുതിയ റിപ്പോർട്ട്. പ്രതിദിനം $90, അതായത് ഏതാണ്ട് 7,500 ചെലവഴിക്കുന്നവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 18th ബ്രിക്സ് അക്കാദമിക് ഫോറം ലഖ്നൌവിൽ ആരംഭിച്ചു. ചർച്ചകൾ ചൊവ്വാഴ്ച വരെ തുടരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്ന വിഷയത്തിൽ നടക്കുന്ന ഫോറത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വിദഗ്ധർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്നു. പ്രധാന ആഗോള വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രായോഗികവും നയപരവുമായ മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സുസുക്കി മാതൃകയിൽ ബിസിനസ് വിപുലീകരിക്കാനും ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജപ്പാൻ സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര ബന്ധത്തിന്റെ 75th വാർഷികം സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യുവജനശേഷിയും 2047 ലക്ഷ്യമിടുന്ന $30 trillion സാമ്പത്തിക വളർച്ചയും വൻ അവസരങ്ങളാണ് തുറന്നു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ പൌരൻ മരിച്ച സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചയാളുടെ വേർപാടിൽ അനുശോചനം അറിയിച്ച കോൺസുലേറ്റ് ദുരന്തത്തിനിരയായ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ മുസഫർനഗർ, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ജംബൂദ്വീപ് എക്സ്പോർട്സ് ആന്റ് ഇമ്പോർട്ട്സ് എന്ന കമ്പനി ചരക്കുകൾ നീക്കം ചെയ്യാതെ വ്യാജ ഇൻവോയ്സുകളും ഇ വേ ബില്ലുകളും നിർമ്മിച്ച് കോടികളുടെ നികുതി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: കൊൽക്കത്തയിൽ നടന്ന ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ 1-4 പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ കിരീടം നേടി. 17 കപ്പ് നേടുന്ന ചരിത്ര നേട്ടവും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പ് ഉയർത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 419 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 നെതർലൻഡ്സിലാണ് മത്സരം. തിരുവോണത്തിന് ഇനി ഒരു ദിവസം മാത്രം. സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയുടെ പ്രതീകമായ തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഒരു റിപ്പോർട്ട്.
5: ഓണത്തിരക്കിലാണ് നാടും നഗരവും. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ ജനത്തിരക്കാണ്. പ്രധാന നഗരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഓണം വിപണികളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും തിരക്കേറുകയാണ്. കേരളത്തിന്റെ ദേശീയോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലാണ് നാളെ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഗൃഹാതുര സ്മരണകളോടെ ഓണം ആഘോഷിക്കും. നന്മയുടെയും സമൃദ്ധി തുടിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകളിലേക്കുള്ള മനസ്സിന്റെ തീർത്ഥയാത്ര കൂടിയാണ് മലയാളിക്ക് ഓണനാളുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാടദിനത്തിൽ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയായി ഈ മാസം 28 നട അടയ്ക്കും. മഹാരാഷ്ട്രയിൽ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. 4 കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റു. ദുരന്തത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തീവ്ര ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് 5 രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട അദ്ദേഹം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. ബീഹാറിലെ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5 സമിതിയെ സർക്കാർ നിയോഗിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പുകളും തടയുക, ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകളും CCTV നിരീക്ഷണവും ഉപയോഗിച്ച് പരീക്ഷകൾ സുതാര്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഗ്രാമീണ സാമ്പത്തിക പിന്നാക്ക വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് സമിതി 3 റിപ്പോർട്ട് സമർപ്പിക്കും. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറിനെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന പാക് നേതാവ് മൌലാന ഫസ്ലൂർ റഹ്മാൻ. 1971 ഇന്ത്യക്കെതിരായ യുദ്ധത്തിലെ പാകിസ്ഥാന്റെ തോൽവി ഓർമ്മിപ്പിച്ച അദ്ദേഹം സൈന്യത്തിന്റെ അടിച്ചമർത്തലും അക്രമവും തുടർന്നാൽ രാജ്യത്ത് വീണ്ടും വിഭജനത്തിന് വഴിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴിയുള്ള കൈലാസ് മാനസ സരോവർ യാത്ര വിജയകരമായി സമാപിച്ചു. July 4 മുതൽ 10 ബാച്ചുകളിലായി ആകെ 477 തീർത്ഥാടകരാണ് കൈലാസനാഥന്റെയും മാനസ സരോവറിന്റെയും ദർശനം നടത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291 0974 219 0909 0909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 5269 0909 നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ എഫ് എം, ഞാൻ രാജിയാണ് പനവേലിയിൽ നിന്ന്. ഞാനും കുടുംബവും ചേർന്ന് ആശ്രയ എഫ് എമ്മിലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ പോരാടം ആശംസകൾ നേരുന്നു. ആൻഡ് എല്ലാവരുടെയും വീടുകളിൽ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന ഒരു പൊന്നോണക്കാലം ആകട്ടെ. പൂക്കളം പോലെ മനോഹരമായ പാട്ടുകളുമായി ഞങ്ങളോടൊപ്പം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാകണേ. ഇന്ന് എനിക്കായി ഒരു നല്ല ഓണപ്പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞാണ് രാജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ രാജി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്റെയും ആശ്രയ എഫ് എം 90 പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ എന്തായാലും രാജി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണപ്പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കൊട്ടേഷൻ എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരാൻ പോകുന്നത്. നമുക്ക് ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പാട്ടാണ് ഓണപ്പാട്ടിൻ താളം തുള്ളും എന്ന പാട്ട്. അത് 2004 റിലീസായ കൊട്ടേഷൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ആ പാട്ട്. എന്തായാലും നമുക്ക് കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫാത്തിമ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ എഫ് എം, ഞാൻ ഫാത്തിമ. എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെ മസ്കറ്റിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കണ്ണിനിമനീലെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ പേര് അനസ് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫാത്തിമ ചേച്ചിയുടെ അനസ് ചേട്ടന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതും അൻവർ എന്ന സിനിമയിലെ ശ്രേയാ ഘോഷാലും അതുപോലെ തന്നെ നരേഷ് അയ്യോ സാറും ചേർന്ന് പാടി റഫീഖ് അഹമ്മദ് സാർ വരികൾ എഴുതി ഗോപി സുന്ദർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഫാത്തിമ ചേച്ചി ചേച്ചിയുടെ എല്ലാമെല്ലാമായ അനസ് ചേട്ടന് വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്കും വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
8: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്തോയൻ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എങ്ങോട്ടാ പോകേണ്ടത്? ഓക്സിജനിലേക്ക് കൂട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
7: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
11: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: ഓക്കെ, മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: മോൻ എത്രാം ക്ലാസ്സിലല്ല, മോന്റെ ബർത്ത്ഡേ ആണ്.
0: ഓ, മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയാൻ വിളിച്ചതാണോ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ മോന്റെ പേരെന്താണ്?
1: രാഹുൽ.
0: രാഹുൽ, ഓക്കെ. അപ്പൊ രാഹുലിന് വേണ്ടിട്ട് എന്തായാലും ബർത്ത്ഡേ വിഷസ് പറയാട്ടോ. ഓക്കെ, അപ്പൊ ഭക്ഷണം ഒക്കെ കഴിച്ചോ? കഴിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ കഴിക്കൂ അല്ലേ? അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഷീബ ചേച്ചിക്ക് വേണ്ടി കേൾക്കേണ്ടത്? ഒരു അടിപൊളി ഓണപ്പാട്ട് ആയിക്കോട്ടെ അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? എല്ലാവർക്കും വേണ്ടി. ഓക്കെ,
1: പിന്നെ ശാന്തത്തെ അംഗനവാടി ഇല്ലേ, അവിടുത്തെ കുഞ്ഞുകുട്ടികളുണ്ടല്ലോ.
0: ആ കുഞ്ഞുകുട്ടികള്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഉറപ്പായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ഷീബ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് ചേച്ചിയുടെ മക്കനായിട്ടുള്ള രാഹുലിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ രാഹുലിന് ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയണതാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്റെ പേരിലും മാസ്റ്റർ എഫ് എം 90 പേരിലും രാഹുൽ മോന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം മോന് ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ചേച്ചി പറഞ്ഞിരിക്കുന്നത് നല്ല കിട്ടിലും ഒരു ഓണം വൈബ് വരുന്ന ഒരു പാട്ട് വേണം എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. സാഹസം എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ായിട്ടുള്ള ഒരു പാട്ടാണ് ഓണം മൂഡ് എന്ന പാട്ട്. അപ്പൊ ബിബിൻ അശോക് ഈ മ്യൂസിക് കമ്പോസ് ചെയ്തു. ഫെജോ, ഹിംന ഹിലാരി, ഹിനിത ഹിലാരി എന്നിവർ ചേർന്ന് പാടി. വിനായക് ശശികുമാർ സർ വരികൾ എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ട്രെൻഡിംഗിൽ ഏതൊരു ടൈമിൽ ഓണം വന്നാലും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ചില പാട്ടുകളുണ്ടല്ലോ, ആ ലിസ്റ്റിലെ ഒരു പാട്ടാണ് ഓണം മൂഡ് എന്ന പാട്ട്. അപ്പോൾ ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ചേച്ചി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആശ്രയ എഫ് എം 90 എല്ലാവർക്കും, അതുപോലെ തന്നെ ആശ്രയ കേന്ദ്രത്തിലുള്ള എല്ലാവർക്കും, പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഷീബ ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷീബ ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അക്ഷര ആൻഡ് അക്ഷയ ആണ്. ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ചേച്ചി, പാതിരാക്കിളി വരൂ പാൽക്കടൽ കിളി പാട്ട് വെച്ച് തരുമോ ചേച്ചി, ഡെഡിക്കേറ്റഡ് ടു ആശ്രയ എഫ് എം എന്ന് പറഞ്ഞാണ് അക്ഷര ആൻഡ് അക്ഷയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കിഴക്കൻ പത്രോസ് എന്ന സിനിമയിൽ നമ്മുടെ എല്ലാമെല്ലാമായ ദാസേട്ടനും പാടി, അതുപോലെ തന്നെ ഒ എൻ വി കുറുപ്പ് സർ വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ് പാതിരാക്കിളി വരൂ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും അക്ഷരയ്ക്കും അക്ഷയ്ക്കും വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട്. സോ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0744 2991909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524906490 9562 9090 9059. So keep on listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം, നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ള ഫോൺ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
2: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
9: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
2: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
9: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
2: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
9: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
0: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3,999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5,999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
8: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
9: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
10: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
11: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
12: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
13: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അജാസാണ്. അജാസ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന അക്ക, ഹലോ ആശ്രയ FM 90. അജാസാണ്, എനിക്ക് കാര്യസ്ഥൻ മൂവിയിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം എന്ന പാട്ട് ഒന്നിട്ട് തരുമോ? എല്ലാവർക്കും അഡ്വാൻസ് ഓണം ആശംസകൾ, ഡെഡിക്കേറ്റഡ് ടു എവറി വൺ എന്ന് പറഞ്ഞാണ് അജാസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ അജാസിനും അജാസിന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്റെയും ആസ്ട്രിയ FM 90 പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കാൻ കേട്ടോ. ആൻഡ് അജാസ് ചോദിച്ചിരിക്കുന്ന പാട്ട് കാര്യസ്ഥൻ എന്ന സിനിമയിലെ വളരെ സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ടാണ് മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബെന്നി ദയാൽ സർ പാടി ആൻഡ് കൈതപ്രം സർ വരികൾ എഴുതി, ബേണി ഇഗ്നേഷ്യൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് അജാസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അജാസിന് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ എഫ് എം 90, ഞാൻ കാത്തു. എനിക്ക് മിന്നൽ വള എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ കാത്തു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തുവിന് വേണ്ടിയിട്ട് നരിവേട്ട എന്ന സിനിമയിലെ വളരെ സൂപ്പർ ഹിറ്റ് ആൻഡ് ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന പാട്ടാണ് മിന്നൽ വള എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാത്തുവിന് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട്. വിളിക്കാം ടു ദ നമ്പർ 0474291900, 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526499090, 9526699090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nani kola mukka kaashum kondu endha ona kola nadathana
3: enda bembaranore nee oru podikonnu odunga than ee kaashum kondu choice mall lote onnu jelle ona kala ayidondu ottumikka sadhanangalum near pagadi kaashinu kittum
2: choice laagumba parasyathil parayunnathinekkal koodal offerukal kadaye chelumba kittukayum cheyyum
3: edo kollam jillayile thanne ethum valli hypermarket a ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
2: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
4: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
2: ഒന്ന് പോ മനുഷ്യ.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, എം സി റോഡ്, കൊട്ടാരക്കര.
6: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: നന്ദലൻ ജി മാർട്ട് ലക്ക
6: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
8: ഗോപു നന്ദലൻ ജി മാർട്ട്, എം സി റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
10: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
11: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
12: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
13: യാസിഡ് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
14: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫെ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
15: ഹലോ,
14: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? സജി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? മഴ പെയ്യുന്നു, ഇങ്ങനൊക്കെ പോകുന്നു. ഓണമൊക്കെ അടിച്ചു പൊളിക്കാൻ റെഡിയാണോ? റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ഓക്കെ ചേച്ചി, വീട്ടിലാരൊക്കെ? എന്താണ്, ആ ഒരു വിഷമമുണ്ടോ ഈ ഓണത്തിന്? മക്കളടുത്ത് ഇല്ലാത്തോണ്ടല്ലേ. ആർക്കും ലീവ് കിട്ടിയില്ല. പക്ഷെ അടുത്ത ഓണത്തിന് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. അല്ലെങ്കിൽ ഈ ലീവ് കിട്ടാനായിട്ട് നമുക്കൊരു ഉണ്ടായാലും ലീവിന് വരുമല്ലോ, ആ ഒരു ടൈമിൽ അടിച്ചു പൊളിക്കാം. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന പാട്ടാണ് കേക്കേണ്ടതാ. മക്കൾക്ക് വേണ്ടിട്ടാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? ഓക്കെ ചേച്ചി, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ ചേച്ചി, നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാഘം എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയ വയലാർ രാമവർമ്മ സർ വരികൾ എഴുതി, സലീൽ ചൗധരി സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ, അതായത് സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ JM ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം ലൈവിന്റെ ടൈമിൽ വിളിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് റിക്വസ്റ്റ് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാൻ മാത്രം മതി. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

ലൗഡ് സ്പീക്കറിലേക്ക് സ്വാഗതം. നമ്മുടെ സമയമാണ്, പ്രത്യേകിച്ച് ഓണമായിരിക്കുന്നു. ഓണമാകുമ്പോൾ കൃഷിയുടെ പ്രാധാന്യമൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ലൗഡ് സ്പീക്കറിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത എന്നാൽ പലരും കൃഷി ചെയ്യുന്ന ഒന്ന് രണ്ട് ഇനങ്ങളെ പറ്റിയാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ആകാശ വെള്ളരിയെ പറ്റി ഒരു സൂചന കഴിഞ്ഞ ദിവസം തന്നിരുന്നു. കേൾക്കും പോലെ ഒരു നിസാരക്കാരനല്ല, ഏകദേശം 200 വർഷം ആയുസുള്ള അപൂർവ ഇനമായിട്ടുള്ള ഒരു വെള്ളരിയാണ് കേട്ടോ ആകാശ വെള്ളരി എന്ന് പറയുന്നത്. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബക്കാരനാണ് ഈ ആകാശ വെള്ളരി. ഔഷധ ഗുണത്തിലും അഗ്രഗണ്യനായിട്ടുള്ള ഇതൊരു വള്ളിവർഗ വിള തന്നെയാണ്. പണ്ടുകാലം മുതലേ കേരളത്തിലെ വൈദ്യ കുടുംബങ്ങളിൽ ആഞ്ഞിലി മരങ്ങളിൽ പടർത്തി വളർത്തുന്ന ഒരു ഔഷധം സസ്യം കൂടിയാണ് നമ്മുടെ ആകാശ വെള്ളരി എന്ന് പറയുന്നത്. ഔഷധ സസ്യം എന്നതിലുപരിയായിട്ട് സുസ്ഥിര പച്ചക്കറിയായിട്ടും മധുരഫലമായിട്ടും ഒക്കെ ഇത് ഉപയോഗിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, തലമുറകളോളം നിലനിന്ന് വിളവ് തരുന്ന ഒരു അപൂർവ സസ്യം അത് തന്നെയാണ് ആകാശവെള്ളി. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഉത്തമമായിട്ടുള്ള ഈ സസ്യം അനായാസം വീടുകളിൽ വളർത്തി നമുക്ക് എന്ത് ചെയ്യാം, വിളവെടുക്കാവുന്നതാണ്. പ്രോട്ടീൻ, നാരുകൾ, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നീ പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ആകാശ വെള്ളരി പ്രമേഹം, രക്തസമ്മർദ്ദം, ആസ്മ, ഉദര രോഗങ്ങൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഉത്തമ ഔഷധം തന്നെയാണ്. 200 വർഷം വരെ ആയുസ്സുള്ള ഈ അപൂർവ വിള മനോഹരമായ പൂക്കളും കായ്ക്കളുമായി നിൽക്കുന്നത് അടുക്കള തോട്ടത്തിനൊരു അലങ്കാരം മാത്രമല്ല, നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇനി എങ്ങനെയാണ് ആകാശ വെള്ളരി കൃഷി ചെയ്യേണ്ടത് എന്ന് നമുക്ക് കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഇരുചകളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഓരോന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
9: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
10: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: KPSC എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന്, പിന്നീട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ നടി, ഗ്രാനി, മുത്തശ്ശിയെ തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ വെബ് സീരീസുകളിലൂടെയും പ്രിയങ്കരിയായി മാറിയ നമ്മുടെ സ്വന്തം KPSC ലീലയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 19.

0: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ ആർ ജെ
1: അനാമികയോടൊപ്പം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ആകാശ വെള്ളരിയെ പറ്റിയാണ് നമ്മൾ ഞാറ്റുവേലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു. 200 വർഷം വരെ ജീവിക്കുമെന്നുള്ളതാണ് ഈ സസ്യത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്നത്. ഇതിന്റെ കൃഷി രീതി നോക്കിയാലോ, വിത്തുപയോഗിച്ചും തണ്ടുകൾ മുറിച്ചു നട്ടുമാണ് വംശവർദ്ധനവ് നടത്തുന്നത്. 2 അടി വീതം നീളം, വീതി, ആഴം എന്ന അളവിലെടുത്ത കുഴികളിൽ മേൽമണ്ണ്, ഉണക്ക ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്തിളക്കി നമുക്ക് ഈ തൈകൾ നടാനായിട്ട് സാധിക്കും. മഴയില്ലാത്തപ്പോൾ ദിവസവും നന്നായി നനച്ചു കൊടുക്കണം കേട്ടോ. ആകാശ വെള്ളരി തൈകൾ വള്ളി വീശുമ്പോൾ ഉടൻ തന്നെ പടർന്നു കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. മരങ്ങളിലും പടർത്താമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് കായ പറിച്ചെടുക്കാൻ വേണ്ടി പന്തലിൽ പടർത്തുന്നത് തന്നെയാണ് നല്ലത്. ഖരദ്രവ രൂപങ്ങളിലുള്ള ജൈവവളങ്ങളും വളർച്ചാ ത്വരകങ്ങളും മാറി മാറി നമുക്ക് പ്രയോഗിക്കാം. തണ്ടുകൾ നട്ടുപിടിപ്പിച്ച തൈകൾ 1 വർഷം കൊണ്ട് പൂവിട്ട് കായകൾ പിടിക്കാൻ തുടങ്ങും കേട്ടോ. എല്ലാ കാലങ്ങളിലും പൂവിട്ട് കായ്ക്കൽ പിടിക്കുമെങ്കിലും വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ കായകൾ ഉണ്ടാകുന്നത്. ഇനി എന്തൊക്കെയാണ് ആകാശ വെള്ളരിയുടെ ഉപയോഗങ്ങൾ എന്ന് കേട്ടാലോ, 2 കിലോഗ്രാം വരെ തൂക്കം വെക്കുന്ന ആകാശ വെള്ളരി കായകൾ ഇളം പ്രായത്തിൽ പച്ചക്കറിയായിട്ട് 3 മാസത്തോളം എടുത്ത് വിളഞ്ഞു പഴുത്തു കഴിഞ്ഞാൽ പഴമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പച്ച നിറത്തിലുള്ള കായകൾ വിളഞ്ഞു പഴുക്കുമ്പോൾ മഞ്ഞ നിറമായി മാറും. സാധാരണ പഴങ്ങളെ പോലെ തന്നെയാണ്. പഴുത്ത കായകൾ മുറിക്കുമ്പോൾ പുറത്ത് പപ്പായയിൽ ഉള്ളതുപോലെ കനത്തിൽ മാംസളമായ കാമ്പും അകത്ത് പാഷൻ ഫ്രൂട്ടിലേതുപോലെ വിത്തുകളും ഇതിനുണ്ടാകും കേട്ടോ. പൾപ്പിന് നല്ല മധുരവും ഉണ്ടാകും. വെള്ളരി എന്നാണ് പേരെങ്കിലും പാഷൻ ഫ്രൂട്ടിന്റെ രുചിയിൽ മധുരമേറുന്ന ഈ പഴങ്ങൾ കൂടുതലായിട്ടും ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊക്കെ അതായിരിക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയും. ജെല്ലി, ജാം, ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം എന്നിവ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് നമ്മുടെ ഈ പഴങ്ങൾ. ഔഷധ ഗുണമുള്ള ആകാശ വെള്ളരിയുടെ ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന ഔഷധിയായ ഔഷധ ചായ ദിവസവും കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിച്ചു നിർത്താനും ഒരുപാട് സഹായിക്കും. പച്ചയോ ഉണക്കിയതോ ആയ 2 ആകാശ വെള്ളരി ഇലകൾ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താൽ ഒരാൾക്ക് 1 നേരം കുടിക്കാനുള്ള ഔഷധ ചായയും റെഡിയാണ്. അങ്ങനെ ആകാശ വെള്ളരിയുടെ ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. ഗുണങ്ങളേറെയാണ് ഈ ഒരു ഫ്രൂട്ടിനുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്ന ലൗഡ് സ്പീക്കറാണ് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
1: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026.
7: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
8: ലക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ലൗഡ് സ്പീക്കർ.
11: അരവിന്ദ് ആഘോഷം.

ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആകാശ വെള്ളരിയുടെ കുറേയേറെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു. ഏകദേശം 200 വർഷം നിലനിൽക്കുന്ന ഒരു ഫ്രൂട്ടാണല്ലേ. അപൂർവ ഇനം ഒരു വള്ളി വർഗമാണ് ഇത് വരുന്നത്. നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെയൊക്കെ ഇനത്തിൽ പെടും കേട്ടോ. ഇത് നമുക്ക് പച്ചക്കറിയായിട്ടും അതുപോലെ തന്നെ പഴുത്തു കഴിഞ്ഞാൽ നല്ല പഴമായിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിച്ചു നിർത്താനുള്ള വലിയ കഴിവ് ഇതിനുണ്ട്. അതായത് പച്ചയോ ഉണക്കിയതോ ആയ 2 ആകാശ വെള്ളരിയിലകൾ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ ഒരാൾക്ക് 1 നേരം കുടിക്കാനുള്ള ഔഷധ ചായയും റെഡിയാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ആകാശ വെള്ളരി നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഇനി ആഞ്ഞിലി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൊടും തണുപ്പും വരൾച്ചയും സഹിക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് നമ്മുടെ ആഞ്ഞിലി. അയിണി അഥവാ അയിനിപ്പിലാവ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഭക്ഷ്യയോഗ്യവും ചക്ക, കടച്ചക്ക എന്നിവയുടെ സാദൃശ്യമുള്ളതുമായിട്ടുള്ള ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് നമ്മുടെ ആഞ്ഞിലി. ഇതിന്റെ ഫലം ആഞ്ഞിലിപ്പഴം, ആഞ്ഞിലിച്ചക്ക, അയണിച്ചക്ക, ആനിക്കാവിള, ആനിക്ക എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരാണ്. പഴുത്തു കഴിയുമ്പോൾ ഇതിന്റെ മുള്ളുകലർന്ന തൊലി കളഞ്ഞാൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിൽ ചുളകൾ കാണാം. ഫലം കൂടാതെ അല്ലക്കുരു, അയനിക്കുരു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇതിന്റെ വിത്തും വറുത്തു ഭക്ഷിക്കാറുണ്ട് കേട്ടോ. ചക്കയാവും മുൻപേ കൊഴിയുന്ന പൂവും കായും ഇല്ലാത്ത അവസ്ഥയിലുള്ള ഫലത്തെ അയനിത്തിരി, ആഞ്ഞിലിത്തിരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇവ കൂടുതലും കേരളത്തിൽ കാണപ്പെടുന്നത് ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ്. 40 മീറ്ററോളം പൊക്കവും 2.5 മീറ്റർ വരെ വണ്ണവും ഇവയ്ക്ക് ഉണ്ടാകാറുണ്ട്. നല്ല ഈർപ്പമുള്ള മണ്ണാണ് നമ്മുടെ ആഞ്ഞിലിക്ക് ഏറ്റവും യോജിച്ചത്. ആദ്യത്തെ 8-10 വർഷം വളർച്ച വളരെ സാവധാനത്തിലാണ് കേട്ടോ. ഇലകൾ ശരാശരി 15 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ആഞ്ഞിലിയുടെ ഇലകളിലും തണ്ടിലും ചെറിയ നാരുകളുമുണ്ട്. വെളുത്ത കറയുള്ള ഈ ഒരു മരം നല്ല ഉറപ്പും നല്ല ബലവുമാണ്. ആഞ്ഞിലിയുടെ തടിക്ക് ഭാരം കുറവായതിനാൽ ഇത് അറുക്കാനും പണിയാനും വളരെ ഈസിയാണ്. ആഞ്ഞിലിത്തടി വളരെ നീളത്തിൽ വളവില്ലാതെ വളരുന്നതിനാൽ മരപ്പണിക്കും പ്രത്യേകിച്ച് വിവിധ തരം വള്ളങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തിൽ കിടന്നാൽ കേടുവരില്ല, ചിതൽ എളുപ്പം തിന്നുകയില്ല എന്നൊക്കെ ഗുണം ഇതിനുണ്ട്. അപ്പൊ ആഞ്ഞിലി ശരിക്കും അതിന്റെ ചക്കയേക്കാൾ ഗുണം അതിന്റെ തടിക്ക് തന്നെയാണ് എന്ന് തോന്നല്ലേ. ആവണക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരത്തെ പറ്റിയാണ് ഇനി ഞാറ്റുവേലയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: എങ്ങോട്ടാ പോകേണ്ടത്
5: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
2: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയതാരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ ആർജി അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
9: എന്ത് പറ്റി?
8: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദലത് ജി മാർട്ട്, MC Road, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: ഈ ഓണം പൊന്നോണമാക്കൂ ചെന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 1 ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
11: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
12: ലൗഡ് സ്പീക്കർ.
13: അറിവിന്റെ ആഘോഷം.

കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ് വിത്ത് മീ ജീവി. ആവണക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. കൈപ്പുരസവും ഉഷ്ണവീര്യവും ഉള്ളതാണ് കേട്ടോ ഈ സസ്യം. വാതരോഗങ്ങൾക്കുള്ള ഉത്തമ ഔഷധം എന്ന നിലയിൽ സംസ്കാരത്തിൽ വദാരി എന്ന പേര് ഈ സസ്യത്തിനുണ്ട്. എണ്ണയും വേരും ഇലയും ഔഷധയോഗ്യമാണ്. പിത്തശൂലയ്ക്ക് പരിഹാരമായി ഈ ആവണക്ക ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. സന്ധിവാദത്തിന് വളരെ ഫലപ്രദമായ ലേപനമാണ് ആവണക്കെണ്ണ. കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ അതിനെപ്പറ്റി. ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും ഭക്ഷ്യവിഷത്തിനും പരിഹാരമായി ശുദ്ധമായ ആവണക്കെണ്ണ സേവിച്ച് വയറിളക്കി നമുക്ക് ഈ അസുഖം മാറ്റിയെടുക്കാം. ആവണക്കിന്റെ വേര് കഷായം വെച്ച് അതിൽ ചൂട് പാലൊഴിച്ച് കുടിച്ചാൽ വയറുവേദന നന്നായി ശമിക്കും, നിശാന്തത മാറിക്കിട്ടും. മലബന്ധം, വയറ് ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിച്ച് വരുന്നുണ്ട് നമ്മുടെ ആവണക്കെണ്ണ. നട്ടല് സംബന്ധമായിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട് കേട്ടോ. സന്ധികളിലെ നീരും വേദനയും മാറുന്നതിനായിട്ട് ആവണക്കില ചൂടാക്കി സന്ധികളിൽ വെച്ചു കെട്ടിയാൽ മതി. ഭക്ഷ്യവിഷബാധയ്ക്കും വാതനീരിനും ആവണക്കെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന പരുക്കൾ പഴുത്തു പൊട്ടുന്നതിനും ആവണക്കിന്റെ വിത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആവണക്കിൻ വേര് പല്ലുവേദനയ്ക്കും നീരിനും വളരെ നല്ലതാണ്. പറഞ്ഞു വരുമ്പോൾ എല്ലാ ഭാഗങ്ങളും വളരെ ഔഷധയോഗ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ആവണക്ക് എന്ന് പറയുന്നത്. പണ്ടുകാലത്ത് ഈ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ന് എത്രത്തോളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ചിറ്റമൃത് എന്ന് കേട്ടിട്ടുണ്ടോ? ഔഷധങ്ങളുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ പ്രമേഹ രോഗികളുടെ കാലുകളിൽ ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളും നേത്ര രോഗങ്ങളും ശമിപ്പിക്കുകയും മുറിവുകൾ ഉണങ്ങുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ അമൃതിന് സാധിക്കും. ത്വക്കിനെ ബാധിക്കുന്ന അർബുദം മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തത്തിൽ കൂടി പകരുന്നത് തടയുന്നതിന് ഈ ഘടകത്തിന് നന്നായിട്ട് സാധിക്കുന്നു. മറ്റൌഷധങ്ങളുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ പ്രമേഹ രോഗികളുടെ കാലുകളിൽ ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളും നേത്ര രോഗങ്ങളും ശമിപ്പിക്കുകയും മുറിവുകൾ ഉണങ്ങാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ ചിറ്റമൃത് എന്ന് പറയുന്നത്. പഴമക്കാരോട് ചോദിക്കണം ഇനി ഇതിനെയൊക്കെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ. അല്ലേ, പറഞ്ഞു വരുന്ന വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളെ പറ്റി എത്രത്തോളം അറിവുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി മുത്തങ്ങയെ പറ്റി പറയാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോണക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ RTO ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
4: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: ലൗഡ് സ്പീക്കർ.
8: അരവിന്ദ് ആഘോഷം.

മുത്തങ്ങയെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം ഇതെല്ലാവരും കേട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. പനിക്ക് മുത്തങ്ങയുടെ കിഴങ്ങും പർപ്പടകപ്പുല്ലും കഷായം വെച്ച് കഴിച്ചാൽ നല്ലതാണെന്ന് അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നു. കൂടാതെ മുത്തങ്ങയുടെ കിഴങ്ങ് കഷായം കഴിക്കുകയാണെങ്കിൽ ഛർദി, വയറിനുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നും പറയുന്നുണ്ട്. മുത്തങ്ങ അരച്ച് സ്തനങ്ങളിൽ പുരട്ടിയാൽ പാൽ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുമത്രേ. കുട്ടികൾക്കുണ്ടാകുന്ന മൂത്ര തടസ്സത്തിന് അരിക്കാടിയിൽ മുത്തങ്ങ അരച്ച് കിളിൽ പുരട്ടിയാൽ മൂത്ര തടസ്സം മാറിക്കിട്ടുമെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഈ കരപ്പൻ പോലുള്ള അസുഖങ്ങളുണ്ടല്ലോ, അതിനും മുത്തങ്ങ, ചിറ്റമൃത്, മരമഞ്ഞൾ എന്നിവ അരച്ച് പുറമെ പുരട്ടുന്നത് വളരെ നല്ലതാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് മുത്തങ്ങ അരി ചേർത്ത് അരച്ച് അട ചുട്ട് കുട്ടികൾക്ക് നൽകാറുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് കൂടുതലായി ഉപയോഗിച്ചിരുന്നവയാണ്. കാഞ്ഞിരവും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. തിക്തരസവും രൂക്ഷ ലഘു തീക്ഷ്ണ ഗുണവും ഉള്ളതാണ് കാഞ്ഞിരം എന്ന് പറയുന്നത്. ഒരു ഉഷ്ണ വീര്യമാണ്. വിഭാഗത്തിൽ എരിവാണ് കാഞ്ഞിരം. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും അലോപ്പതിയിലും ഔഷധമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് കാഞ്ഞിരം. ആയുർവേദത്തിൽ ഖപരോഗങ്ങളെയും വാദരോഗങ്ങളെയും കാഞ്ഞിരം നന്നായി ശമിപ്പിക്കും. രക്തത്തിന്റെ ന്യൂനമർദ്ദത്തിൽ ഉത്തമ ഔഷധമാണ് കേട്ടോ ഇത്. കാഞ്ഞിരത്തിന്റെ വേര്, ഇല, തുലി, കുരു എന്നീ ഭാഗങ്ങൾ ഔഷധയോഗ്യം തന്നെയാണ്. കാഞ്ഞിരം വിഷസസ്യമാകിയാൽ അതിന്റെ ശുദ്ധി മനസ്സിലാക്കി വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണം. കാഞ്ഞിരം ആമവാദഹരമാണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസ ക്ഷമതയെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഔഷധമാകിയാൽ ഉപയോഗിക്കുമ്പോൾ മാത്രം വളരെ സൂക്ഷിക്കണം. കാഞ്ഞിരത്തിന്റെ കാതൽ അർശസിന് വളരെ ഉത്തമമാണ് കേട്ടോ. ജ്വരത്തിൽ വിശേഷമാണ്. ഗ്രഹിണിയിലും ഉപയോഗിക്കാം. കാഞ്ഞിരക്കുരുവിന് ഒരുതരം മത്തുണ്ട്. ഈ ഗുണം കാരണം കാഞ്ഞിരക്കുരുവിനെ കാമോദ്ദീപനമെന്ന നിലയില് പഴയ വൈദ്യന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നു. നാഡീവൈകല്യങ്ങൾക്ക് കാഞ്ഞിരത്തിന്റെ കുരു വളരെ വിശേഷമാണ്. മാംസപേശികളുടെ അയവ്, സ്നായുക്കളുടെ അയവ് എന്നിവയിൽ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ ഇത് വളരെ ഗുണകരമാണ്. പഴകിയ വാദരോഗങ്ങളിലും ക്ഷീണത്തിലും ഉത്തമമായ ഫലമാണ് കാഞ്ഞിരം. അതുപോലെ തന്നെ കാഞ്ഞിരത്തിന്റെ വേരുകൊണ്ടുള്ള എണ്ണ പേവിഷബാധയെ ചെറുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കാലം പോലും ഉണ്ടായിരുന്നു. ഇന്നും കാഞ്ഞിരം പല ഔഷധ ഗുണങ്ങളിൽ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നാട്ടുമ്പുറങ്ങളിൽ സുലഭവുമാണ്. മറ്റു പല സസ്യങ്ങളും പോയെങ്കിലും നാട്ടുമ്പുറങ്ങളിൽ സുലഭമായി നമുക്ക് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് കാഞ്ഞിരം എന്ന് പറയുന്നത്. ഇനി എല്ലാവരും ഉപയോഗിക്കുന്ന, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ചക്കയെ പറ്റി കേൾക്കാം നമുക്ക് ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും YS ഹാർഡ്വെയേഴ്സ് ആൻഡ് YS മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ചക്കയെ പറ്റിയാണ് ഞാറ്റുവേലയിലെ ഇനി പറയുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? എന്നാലും പറയാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ല് മലയാളികൾക്കിടയിൽ ഏറെക്കുറെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം വീട്ടിൽ സുലഭമായി ലഭിക്കുന്നത് ചക്കയാണ്. അതായത് സുലഭമായുള്ളത് അമൃതാണെങ്കിൽ പോലും അതിന് വിലയുണ്ടാകില്ല എന്നതാണ് ശരാശരി അനുഭവം. അതുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ ഔഷധ ഗുണമുള്ള ചക്ക അതിർത്തി കടക്കുന്നത്. മലയാളികൾ ഈ സമ്പൂർണ്ണ ആഹാരത്തെ അവഗണിക്കാനും പ്രധാനപ്പെട്ട കാരണം. ഇന്നിപ്പോ നാട്ടുമ്പുറങ്ങളിൽ നോക്കിയ ചക്ക സീസൺ ആകുമ്പോൾ ഒരുപാട് വണ്ടികളാണ് വരുന്നത്. പലതും ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന വണ്ടികളായിരിക്കും. ഈ വണ്ടികളിൽ ശേഖരിക്കുന്ന ചക്ക ശരിക്കും മറ്റ് രാജ്യങ്ങളിലോട്ടാണ് കടന്നു പോകുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിൽ സുലഭമായ ചക്കയുടെ ഗുണങ്ങളെ കുറിച്ചാണ്. തടി മുതൽ ഇല വരെ പ്ലാവിന്റെ ഓരോ പൊട്ടും പൊടിയും വരെ മനുഷ്യന് പൂർണ്ണമായും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ചക്കപ്പഴമാണ് മനുഷ്യന് ഏറെ ഔഷധ ഗുണമുള്ളത്. ചക്ക പഴുത്തത് ഒന്നാന്തരം പോഷക സമൃദ്ധമായ പഴമായിട്ട് ഉപയോഗിക്കാം. ചക്കക്കുരുവിലും ധാരാളം പോഷകങ്ങളുണ്ട്. അരിഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ദരിദ്ര കുടുംബങ്ങളുടെ വയർ നിറച്ചിരുന്നത് ചക്കപ്പുഴുക്കെന്ന വിഭവമായിരുന്നു. മറ്റു വൃക്ഷങ്ങളിൽ നിന്ന് ഭിന്നമാണ് ഈ വൃക്ഷത്തിന്റെ വളർച്ചാ രീതി. കാര്യമായ വളപ്രയോഗം ഒന്നും തന്നെ ആവശ്യമില്ലാതെ സമൃദ്ധിയായി വളരുന്നതും ഒരു തരത്തിലുള്ള കീടനാശിനിയുടെ സഹായവും ആവശ്യമില്ലാതെ ഈ വൃക്ഷം നല്ല ഫലവും തരും. ചക്ക സംരക്ഷിക്കാൻ യാതൊരു തരത്തിലുള്ള കീടനാശിനിയും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. പൊട്ടാസ്യം, സോഡിയം, ഫോസ്ഫറസ്, മാംസ്യം, അന്നജം എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ചക്കപ്പഴം ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. 100 ഗ്രാം ചക്കയിൽ മാംസ്യം 1.3, 1.9 കൊഴുപ്പ്, 10.3 അന്നജം, 18.925 നാര്, 111 കാൽസ്യം, 22 ഫോസ്ഫറസ്, 38 വിറ്റാമിൻ എ എന്നിവ അടങ്ങിയിരിക്കുന്നുണ്ട്. ചക്ക കുരുവിലാണെങ്കിലോ മാംസ്യം 6.6, കൊഴുപ്പ് 0.4, അന്നജം 3.8, നാര് 1.6, കാൽസ്യം 0.05 അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യക്ഷമതയുടെ കാര്യത്തിൽ വളരെ ഉണർവേകുന്നതാണ് സ്വാദിഷ്ടവും ഏറ്റവും കൂടുതൽ പോഷകങ്ങളും അടങ്ങിയ ചക്ക എന്ന് പറയുന്നത്. മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ള ഔഷധം കൂടിയാണ് കേട്ടോ ഈ ചക്ക. ശാസ്ത്രലോകം അതിനെ അങ്ങനെ പരിഗണിക്കുന്നുണ്ട്. ക്യാൻസർ പ്രതിരോധത്തിന് വളരെ ഉത്തമമാണ് ചക്കപ്പഴമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യം പുഷ്ടിപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചക്കപ്പഴം പ്രയോജനപ്പെടും. ആയുർവേദ വിധി പ്രകാരം ചക്ക എന്നത് ഊർജ്ജദാതാവാണ്. വാദവും പിത്തവും കുറയ്ക്കാൻ ശേഷിയുള്ള ഫലം, ദഹനപ്രക്രിയ എളുപ്പമാക്കാനുള്ള ഘടകങ്ങളും ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഹൃദയം, ശ്വാസകോശം, രക്തസമ്മർദ്ദം, ആസ്മ എന്നിവയ്ക്കൊക്കെ ചക്ക ഔഷധ ഗുണമുള്ള ഫലം തന്നെയാണ്. ഇത് വളരെ ചുരുക്കി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാടുണ്ട് ഇനിയും പറയാനായി. പക്ഷെ നമ്മൾ അടുത്ത ഒരു കണ്ടന്റിലേക്ക് പോവുകയാണ്. ശതാവരിയാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
2: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കാഴ്ച, ഭ്രമരം, തന്മാത്ര തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സുകളെ ഈർന്നണിയിച്ച സംവിധായകൻ. ആടുജീവിതം എന്ന ഒറ്റ സിനിമയ്ക്കായി തന്റെ കരിയറിനെ 16 വർഷത്തോളം മാറ്റിവെച്ച് ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന്റെ യശസ്സുയർത്തിയ ദ വിഷണറി ഡയറക്ടർ ബ്ലസ് ചെയ്തെന്നും ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്ക തിരുവോണ ദിനത്തിൽ രാവിലെ 7 മണി മുതൽ RJ സുൽത്താനോടൊപ്പം.
1: നമസ്കാരം, ഞാൻ ബ്ലസ്സി. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജിസി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: എങ്ങോട്ടാ പോണ്ടത്
4: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: അരവിന്ദ് ആഘോഷം.

ശതാവരിയെപ്പറ്റി കേട്ടാലോ ഞാറ്റുവേലയിലൂടെ. അസാധാരണമായ ഔഷധ മൂല്യമുള്ളൊരു വള്ളിച്ചെടിയാണ് കേട്ടോ ശതാവരി. സഹസ്രമൂലി എന്ന ഇതിന്റെ സംസ്കൃത നാമം തന്നെ 1000 ഔഷധ ഗുണം ശതാവരിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. അസ്പരാഗസ് റെസിമോസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ശതാവരി ലില്ലിയേസിയ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇംഗ്ലീഷിൽ അസ്പരാഗസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ശതാവരി

നല്ലൊരു ഔഷധ ഗുണമായിട്ട് ഉപയോഗിക്കുന്നു. ശതാവരി കിഴങ്ങ് ധാതുപുഷ്ടിക്ക് അത്യുത്തമമാണ് കേട്ടോ. മഞ്ഞപ്പിത്തം, രക്തപിത്തം എന്നിവയ്ക്ക് ശതാവരി കിഴങ്ങ് ചതച്ചെടുത്ത് നീര് പഞ്ചസാരയോ തേനോ ചേർത്ത് കഴിക്കുക. ഉള്ളൻകാൽ ചുട്ടു നീറുന്നതിന് ശതാവരി കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് ആ നീരിൽ രാമച്ചപ്പൊടി ചേർത്ത് പുരട്ടുകയോ കഴിക്കുകയോ ചെയ്താൽ മതി. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് ഇത് വളരെ വിശേഷമായ ഒരു ഔഷധം തന്നെയാണ്. ശരീരപുഷ്ടിക്കും മുലപ്പാൽ വർദ്ധിക്കുന്നതിനും വളരെ നല്ലതാണ്. ശതാവരി കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീര് പാലിലോ നെയ്യിലോ ചേർത്ത് കഴിക്കാം. ശരീരത്തിന് കുളിർമ നൽകാനും ഗൃഹാന്തരീക്ഷം ഭംഗി കൂട്ടാനും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ശതാവരി. വാദപിത്തങ്ങളെ ശമിപ്പിക്കാൻ ഇതിനാകും കേട്ടോ. വാദരോഗത്തിനും കൈകാൽ ചുട്ടു നീറുന്നതിനും ഉപയോഗിക്കുന്ന ശതാവരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. 15 മില്ലി ശതാവരി കിഴങ്ങ് നീര് നീർപ്പിച്ചു സേവിച്ചാൽ ഈ ആഹാര ദഹന സംബന്ധമായ അസുഖങ്ങളും മാറും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശതാവരിക്ക്. വീട്ടിലില്ലെങ്കിൽ ഒരു മൂട് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. മഞ്ഞപ്പിത്തം തടയാൻ വേണ്ടി കരിമ്പൻ ജ്യൂസ് സഹായിക്കുമോ എന്നുള്ളൊരു ചോദ്യം. ഉത്തരം സഹായിക്കും എന്നുള്ളതാണ്. കേൾക്കണ്ടേ? കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കച്ചവടം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
1: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
0: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലൂസിഫർ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിയെഴുതിയ മാസ്റ്റർ ബ്രെയിൻ. തിയേറ്ററുകളിൽ കൈയടികളുടെ ആരവങ്ങൾ തീർത്ത, പ്രേക്ഷക സിനിമകളിൽ തീ പടർത്തുന്ന മാസ് ഡയലോഗുകൾ സമ്മാനിച്ച വാക്കുകളുടെ മാന്ത്രികൻ. എഴുത്തിലും അഭിനയത്തിലും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ദ മൾട്ടി ടാലന്റഡ് ജീനിയസ് മുരളി ഗോപി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം തിരുവോണ ദിനത്തിൽ രാവിലെ 10 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
5: ഞാൻ മുരളി ഗോപി, ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: ഏവർക്കും YS ഹാർഡ്വെയേഴ്സ് ആൻഡ് YS മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
8: ലൗഡ് സ്പീക്കർ
3: അരവിന്ദ് ആഘോഷം.

മഞ്ഞപ്പിത്തം തടയാൻ എങ്ങനെയാണ് കരിമ്പിൻ ജ്യൂസ് സഹായിക്കുക? കരിമ്പിൻ ജ്യൂസ് നാം സാധാരണയായിട്ട് കുടിക്കുന്നത് ദാഹശമനത്തിനും നല്ല എനർജി കിട്ടാനും ഒക്കെയാണ്. എന്നാൽ കരിമ്പിൻ ജ്യൂസ് ദാഹശമനത്തിനും എനർജിക്കും മാത്രമുള്ള ഒന്നല്ല. ഇതിൽ ധാരാളമായിട്ട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീസിയം അങ്ങനെ തുടങ്ങി പല ധാതുക്കളുടെയും കലവറയാണ് നമ്മുടെ കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്നത്. രോഗങ്ങൾ വരുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന പോഷകനഷ്ടം പരിഹരിക്കാൻ നല്ലൊരു വഴിയാണ് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ. ശരീരത്തിൽ ജലാംശം കുറവുള്ളവർ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. തൊണ്ടരോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് കരിമ്പിൻ ജ്യൂസ്. ദിവസേന കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് മൂത്രത്തിൽ കല്ലിനുള്ള നല്ലൊരു പരിഹാര മാർഗവും കൂടിയാണ്. മഞ്ഞപ്പിത്തത്തിനുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് കരിമ്പിൻ ജ്യൂസ് എന്ന് പറഞ്ഞല്ലോ. കരളിന്റെ പ്രവർത്തനം സുഗമമായി നടത്തുവാനും അതുവഴി മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ബിൽറുബിന്റെ ഉൽപ്പാദനം തടയുവാനും കരിമ്പിൻ ജ്യൂസ് സഹായിക്കും. പ്രമേഹ രോഗികൾക്ക് പറ്റിയ മധുരം കൂടിയാണ് കരിമ്പിൻ ജ്യൂസ്. രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ശരിയായ അളവിൽ ക്രമീകരിക്കാൻ ഇത് തീർച്ചയായും സഹായിക്കും. ക്യാൻസർ തടയാനും കരിമ്പിൻ ജ്യൂസിന് കഴിവുണ്ടത്രേ. പ്രത്യേകിച്ച് ബ്രസ്റ്റ്, കോളൻ, ലങ് ക്യാൻസർ ഒക്കെ കരിമ്പിൻ ജ്യൂസിന്റെ ആൽക്കലിൻ സ്വഭാവമാണ് ഇത് തടയാനായിട്ടുള്ള കാരണം. ചുരുക്കി പറഞ്ഞാൽ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കുന്ന സാഹചര്യങ്ങളാണ് കേട്ടോ. വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ തയ്യാറാക്കുന്ന കരിമ്പിൻ ജ്യൂസ് കഴിച്ചാൽ ചിലപ്പോൾ വിപരീത ഫലവും ഉണ്ടാകും. അതുകൊണ്ട് കഴിവതും വീട്ടിൽ തന്നെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതാണ് നല്ലത്. ഈ ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്, വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
1: എങ്ങോട്ടാ പോകേണ്ടത്
2: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ
3: ഓണത്തിന്
0: നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: 2024 ഭരതനാട്യം മൂവിയിലൂടെ ഹിറ്റായി മാറിയ ക്യാരക്ടേഴ്സ് അജയ് ഘോഷിനെയും അരുൺ ഘോഷിനെയും ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നീട് 2026 റിലീസായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ച് രസിപ്പിച്ച ദ വൈറൽ ട്വിൻസ് ജിവിൻ റെക്സ് ആൻഡ് ജിനൽ റെക്സ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ഈ തിരുവോണ ദിനത്തിൽ ആശ്രയ FM 90.
6: എന്റെ അമ്മയോടുള്ള എന്റെ അനിയനാണ്, അത് എന്റെ അനിയൻ തന്നെ. പക്ഷെ ഇവിടുത്തെ രുക്മിണി അമ്മയുടെ മോനെ അച്ഛൻ കോളാ.
0: കേൾക്കാം ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
7: FM 90 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
3: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയായില്ലേ?
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.

ഞാറ്റുവേലയിൽ തിരികെയെത്തുമ്പോൾ ഇനി കുമ്പളത്തെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത്. ശീതവീര്യവും മധുരഗുണവുമുള്ള ഇത് പ്രമേഹം, മൂത്രാശയക്കല്ല് എന്നിവയ്ക്കെതിരെ പ്രകൃതി ചികിത്സയിലെ ഫലപ്രദമായ ഒരു ജീവനവിധി തന്നെയാണ്. ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഇതിന്റെ ജ്യൂസ് ശീലമാക്കുന്നത് ഏറ്റവും ഉത്തമം. മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് മാറുന്നത്. ശ്വാസകോശങ്ങളെയും കിഡ്നിയെയൊക്കെ വളരെയധികം ഉത്തേജിപ്പിക്കാനുള്ള കഴിവും കുമ്പളത്തിനുണ്ട്. കുമ്പളങ്ങാ നീരിൽ ഇരട്ടി മധുരം ചേർത്ത് സേവിച്ചാൽ അപസ്മാരം ശമിക്കുന്നതാണ്. വൃക്കരോഗങ്ങൾ മാറാൻ കുമ്പളങ്ങാ നീരും തഴുതാമയിലയും ചെറുളയിലയും അരച്ച് മിശ്രിതം ഉപയോഗിച്ചാൽ നന്നാണ്. ആന്തരാവയവങ്ങളിൽ അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കൾ പുറന്തള്ളുന്നതിനും ശരീരം ദീപ്തമായി തീർക്കുന്നതിനും കുമ്പളങ്ങാ നീര് ശീലമാക്കണം. ദഹനക്കേട്, ഛർദി എന്നിവയെ ശമിപ്പിക്കാനും കുമ്പളത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് അതിന്റെ നീര് വയറിന് അസുഖമുണ്ടെങ്കിൽ ആ അസുഖം ശമിപ്പിക്കാനും നൽകുന്നുണ്ട്. നന്ദ്യാർവട്ടവും നമ്മൾ ഇതേപോലെ കേട്ടിട്ടുള്ള ഒന്നാണ്. നന്ദ്യാർവട്ടത്തിന്റെ വേര്, കറ, പുഷ്പം, ഫലം എന്നിവ ഔഷധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കണ്ണു രോഗമുള്ളവർ നന്ദ്യാർവട്ടത്തിന്റെ പൂവ് ഒരു രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. നന്ദ്യാർവട്ടത്തിന്റെ കറ മുറിവിലും വ്രണത്തിലും ലേപനം ചെയ്താൽ അവ എളുപ്പം ഉണങ്ങും അത്രേ. പ്രസവശേഷമുള്ള ശരീരവേദനയും പനിയും മാറിക്കിട്ടാൻ നന്ദ്യാർവട്ടത്തിന്റെ വേരിട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണ്. ചർമ്മ രോഗങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് കേട്ടോ നന്ദ്യാർവട്ടം. ഇതിന്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദന കുറയാൻ സഹായകരമാണ്. വേരിൻ തൊലി വെള്ളത്തിൽ കഴിച്ചാൽ വിരശല്യം ശമിക്കും. ഇല പിഴിഞ്ഞ് നേത്ര രോഗങ്ങൾക്ക് ഔഷധമായിട്ടും ഉപയോഗിക്കാം. ഇതിന്റെ പൂവും ഔഷധയോഗ്യമായ ഭാഗം തന്നെയാണ്. പുഷ്പങ്ങൾ പിഴിഞ്ഞ് എണ്ണയുമായി ചേർത്ത് നേത്ര രോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ഔഷധങ്ങൾ ഉണ്ടാക്കുന്നു. നന്ദ്യാർവട്ടത്തിന്റെ പൂ ചതച്ച് അടികൊണ്ടുള്ള വേദന ഉള്ളിടത്ത് വെച്ച് കിട്ടിയാൽ വേദന ശമിക്കും, നീരും വലിയും. അങ്ങനെ ഇന്ന് ഞാറ്റുവേലയിൽ നമ്മൾ കേട്ടത് കുറേയധികം ഔഷധ സസ്യങ്ങളെ പറ്റിയാണ്, അവയുടെ ഗുണങ്ങളെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉപയോഗിക്കാതെ പോകുന്ന ചില ഔഷധങ്ങളുണ്ട്. വീട്ടിൽ കൃത്യമായിട്ടും വേണ്ട ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതൊക്കെ വീട്ടിൽ ഒരു മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഞാറ്റുവേല വൈൻഡപ്പ് ചെയ്യാണ്. കേട്ടുകൊണ്ടേയിരുന്നുള്ളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: നന്ദലക് ജി മാർട്ട്
7: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
6: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

very good evening and welcome to Ashraya Premier League with me RJ Sultana on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടിലും ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും ഉത്തരം കേൾക്കാനും ഞാനിതാ ഇങ്ങനെ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ശരിയുത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. വിളിക്കാം ടു ദ നമ്പർ 0474291909047419190. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9524909059269. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ EPL ലീഗ് ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങൾ മാംസോ കണ്ടിന്യൂസ് ആയിട്ട് ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കണ്ട. ആൻഡ് ഓൾസോ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാനുണ്ട്. കൊട്ടാരക്കര പുലവൻ ജംഗ്ഷനിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് NH വഴിയും MC റോഡ് വഴിയും പോകുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റോഡിൽ ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ അല്പം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നതാവും ബെറ്റർ. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയും വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ നമ്മുടെ APL ഇതായി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
8: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
9: Air ticketum visayum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9958731155.
10: Parichaya sambandharaya nursumarude sevanangal ini veedukalilekku. Home Doc.
11: Evarkkum Home Docinte hrudayam niranja onaashamsakal.
12: Ee onum stylish aagan Infinity Pride Premium Family Lounge avadhrippikkunnu onum anniversary offerukal.
13: Balaj Ombre വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വരും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശിൽപ്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടു കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
5: ലക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVs, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപുനന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും ഇന്നത്തെ ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് കേൾക്കാനായിട്ട്. അപ്പോൾ ഇനിയും വെച്ച് വൈകിപ്പിക്കുന്നില്ല. സോ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഏക ഭൂഖണ്ഡം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഏക ഭൂഖണ്ഡം ഏതാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291909. 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909. 9526690909. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എങ്ങോട്ടാ പോണ്ടത്
2: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ചെന്നൂസിനോടൊപ്പം 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
6: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ,
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
8: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
7: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
10: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
11: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
12: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
11: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
12: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
11: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
12: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
11: ഒന്ന് പോ മനുഷ്യ.

0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ചോയ്സ് മാൾ, എം സി റോഡ്, കൊട്ടാരക്കര.
1: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഏക ഭൂഖണ്ഡം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
10: ഹലോ,
9: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
10: നമസ്കാരം, ഞാൻ വിശ്വനാഥൻ.
9: ഓക്കെ വിശ്വനാഥൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം?
10: കേൾക്കുന്നില്ല.
9: കേൾക്കാമോ പറയുന്നത്?
10: ആൻസർ പറയാം.
9: എനിക്ക് ഉത്തരം പറഞ്ഞോളൂ.
10: ഹലോ,
9: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
10: യൂറോപ്പ്.
9: യൂറോപ്പ് ഉറപ്പിക്കാവോ? എനിക്ക് കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാചുലേഷൻ ഉണ്ടോ? ഓ, അവിടെയും ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് വിശ്വനാഥൻ ചേട്ടനാണ്. അവിടെ എന്തൊക്കെയോ ഭയങ്കര റോഡിലൂടെ വണ്ടിയൊക്കെ പോകുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കാമായിരുന്നു. ആൻഡ് ചേട്ടൻ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആൻസർ ആണ്. യെസ്, യൂറോപ്പ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. യൂറോപ്പ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനീഷ് ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് എന്നാണ്. ആൻഡ് ശ്രേയ, അനക, നിയ, ദീപു ചേട്ടൻ, അർജുന, കാത്തു, സംഗീത ചേച്ചി, പ്രശാന്ത് ചേട്ടൻ, പ്രസാദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യൂറോപ്പ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ സെലീന ചേച്ചി, അഫ്നാൻ ആൻഡ് അനക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യൂറോപ്പ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാരുണ്യ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യൂറോപ്പ് എന്ന് തന്നെയാണ്. സോ യൂറോപ്പ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ് കേട്ടോ. ഭൂമിശാസ്ത്രപരമായി ഉയർന്ന ആകാംക്ഷങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാലും അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുമാണ് യൂറോപ്പിൽ മരുഭൂമികൾ ഇല്ലാത്തത് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ ഒരു വെരി നല്ലൊരു കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, പിന്നോട്ട് പറക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു പക്ഷി ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, പിന്നോട്ട് പറക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു പക്ഷി ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291909 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909 0952669090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഈ ഓണക്കാലത്ത് നന്ദലക് ഡിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലക് ഡിമാർട്ട് ലക്ക
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദലക് ഡിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.

0: You are listening to Ashraya FM 90, Nadinuppam.
1: ർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ ഏഴാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
1: സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
11: Yes, we are back on Austria Premier League with me, RJ Sultana. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പിന്നോട്ട് പറക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു പക്ഷി ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. അപ്പൊ ഉത്തരം പറയാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ എത്തി നിൽക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിശ്വൻ ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഹമ്മിങ് ബേർഡ് എന്നാണ്. ആൻഡ് ശശികല ചേച്ചി, അനക, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഹമ്മിങ് ബേർഡ് എന്ന് തന്നെയാണ്. ആൻഡ് അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, തേൻ കുരുവി എന്നാണ്. ആൻഡ് ദീപ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, കുരുവി എന്നാണ്. ആൻഡ് ശ്രേയ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഹമ്മിങ് ബേർഡ് എന്ന് തന്നെയാണ്. ആൻഡ് അഭിനയ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, കുരുവി എന്നാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഹമ്മിങ് ബേർഡ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഹമ്മിങ് ബേർഡ് തന്നെയാണ് കേട്ടോ. കാരണം ഇവയുടെ ചിറകുകൾ 8 എന്ന അക്കത്തിന്റെ ആകൃതിയിൽ വളരെ വേഗത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് പിന്നോട്ടും മുന്നോട്ടും ഒക്കെ പറക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ ഒരു നല്ലൊരു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, വനപ്രദേശം അഥവാ ഫോറസ്റ്റ് ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, വനപ്രദേശം അഥവാ ഫോറസ്റ്റ് ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-2919-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. So message I came to the number 952-664-9090-952-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടി നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
8: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഈ പൊന്നൂണും ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
3: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
11: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
12: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. August 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
13: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
14: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ഏനാഥ്.
5: ശിൽപ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി. ദ ടൈം ഈസ് 5 o'clock.

0: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinuppam, Nattarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടലൻ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം, ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0744291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9526649909. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു: വനപ്രദേശം ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഇവിടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? അല്ലമീൻ. അല്ലമീൻ എവിടെ നിന്നാ വിളിക്കുന്നേ? മാലിമേന്ന് വിളിക്കുകയാണ്. ഉത്തരം ചോദ്യമൊക്കെ കേട്ടായിരുന്നോ?
1: അപ്പൊ
0: ഉത്തരം പറയാൻ റെഡിയാണോ?
1: ഉത്തരം ഞാൻ കേട്ടില്ല.
0: ഉത്തരം കേക്കണ്ട, ചോദ്യം കേട്ടായിരുന്നോ?
1: ചോദ്യോ?
0: അതെ. ഹലോ,
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? അല്ലമീൻ, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഓക്കെ. അപ്പൊ അല്ലമീൻ, ചോദ്യം കേട്ടായിരുന്നോ? ഉത്തരം പറയാൻ റെഡിയാണോ? എങ്കി പറഞ്ഞോളൂ.
1: ഹലോ,
0: ആ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം പറയാൻ റെഡിയാണ്.
0: ആ പറഞ്ഞോളൂ.
1: എറണാകുളം.
0: എറണാകുളം ഉറപ്പിക്കാവോ?
1: ഉറപ്പിക്കാം.
0: കൺഫേം ആണോ? ഹലോ,
1: ഹലോ,
0: കൺഫേം ആണോ?
1: എറണാകുളം.
0: എങ്കിൽ ചെറുതായിട്ടൊന്ന് തെറ്റ് പറ്റി പോയിട്ടുണ്ട്. എറണാകുളം അല്ല ട്ടോ ആൻസർ.
1: ശരിയാണോ?
0: തെറ്റിപ്പോയി. തെറ്റാണ്, തെറ്റാണ്. അതെ, തെറ്റിപ്പോയിട്ടുണ്ട്. എറണാകുളം അല്ല ആൻസർ. പാട്ട് പാടിക്കോ? ഓ, ഓണത്തിനായിട്ട് നല്ലൊരു പാട്ട് പാടിക്കോ. പാട്ട് പാട്ട് പാടിക്കോ.
2: മലയാളത്തുണ്ടിൽ മലരോണപ്പാട്ട്, തിരുവാവണിരാവ് എൻ മനസ്സാകെ നിലാവ്. മലയാള

കേൾക്കുന്നുണ്ട്. ഒരു ആൻസർ തെറ്റിയാലെന്താ, ഞങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാൻ പറ്റിയില്ലേ? നന്നായിട്ട് പാടിട്ടോ. എന്താണ്? അതെ, സുൽത്താനത്തെയാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. എന്താണ്? ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും APL കിട്ടിയല്ലോ, സന്തോഷായില്ലേ? ആണല്ലേ. ഓക്കെ, ആണല്ലേ. ഉറപ്പായിട്ടും ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും, കാരണം നമ്മുടെ മുൻപത്തെ കാസറ്റ് കഫേയിലെ വിന്നർ അല്ലേ അലമീൻ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു അലമീൻ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അല്ലമീൻ ആണ്. അല്ലമീൻ പറഞ്ഞ ഉത്തരം എറണാകുളം എന്നായിരുന്നു, പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ആൻസേഴ്സ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം ആലപ്പുഴ എന്നാണ്. ആൻഡ് പ്രവീൺ ചേടൻ, അനക ചേച്ചി, ശശികല ചേച്ചി, സഹദേവൻ ചേടൻ, ശ്രേയ, അർച്ചന, ദീപു ചേടൻ, അനീഷ് ചേടൻ, വിശ്വൻ ചേടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു ആലപ്പുഴ എന്ന് തന്നെയാണ്. ആൻഡ് അഭിനയ, ഉഷ ചേച്ചി ആൻഡ് ദേവിക ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ആലപ്പുഴ എന്ന് തന്നെയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രസാദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ആലപ്പുഴ എന്ന് തന്നെയാണ്. സോ ആലപ്പുഴ ഈസ് ദ റൈറ്റ് ആൻസർ. ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. കാരണം ഭൂമിശാസ്ത്രപരമായി തീരപ്രദേശങ്ങളും കായലുകളും വയലുകളും മാത്രം നിറഞ്ഞ പ്രദേശമായതിനാലാണ് ഇവിടെ വനങ്ങളില്ലാത്തത്. അപ്പോൾ തെറ്റിപ്പോയി ആരും വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ആയിരം തടാകങ്ങളുടെ നാട് അഥവാ ദ ലാൻഡ് ഓഫ് തൗസൻഡ് ലേക്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്. ആയിരം തടാകങ്ങളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് തൗസൻഡ് ലേക്സ് എന്നറിയപ്പെടുന്ന രാജ്യം എന്താണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാൻ ആരും മറക്കേണ്ട. അപ്പോൾ എന്തായാലും നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
8: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 599, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ്കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
10: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
11: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
12: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്ലൂടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
14: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ഈനാഥ്.
15: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി കുണ്ടറ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: എന്റെ ബെമ്പറന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
8: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
7: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
8: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
7: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
8: ഒന്ന് പോ മനുഷ്യ.
9: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
10: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
11: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
12: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
13: ഏവർക്കും ഹോം ടോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
14: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
15: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
16: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
17: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
18: Asriya Premier League.
19: Yes, we are back on Asriya Premier League with me, RJ Sultana, on Asriya FM 90, Nadinoppam, Nattarkoppam. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 1000 തടാകങ്ങളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് 1000 ലേക്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ പറഞ്ഞിരിക്കുന്നു ഫിൻലൻഡ് എന്നാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് അർച്ചന, സഹദേവൻ ചേട്ടൻ, അനീഷ് ചേട്ടൻ, ശശികല ചേച്ചി, ഉഷ ചേച്ചി, വിശ്വൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഫിൻലൻഡ് എന്ന് തന്നെയാണ്. ആൻഡ് പ്രവീൺ ചേട്ടൻ, ദീപ് ചേട്ടൻ, ശ്രേയ ചേച്ചി, മജീദ് ചേട്ടൻ, പ്രസാദ് ചേട്ടൻ, സുശീല ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഫിൻലൻഡ് എന്ന് തന്നെയാണ്. ആൻഡ് സംഗീത ചേച്ചി, പ്രശാന്ത് ചേട്ടൻ, അരുണിമ ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഫിൻലൻഡ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അർജുന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഫിൻലൻഡ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഫിൻലൻഡ് തന്നെയാണ് കേട്ടോ. കാരണം രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തടാകങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഫിൻലൻഡിൽ ഏകദേശം 1.8 ലക്ഷത്തിലധികം തടാകങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് ഫിൻലൻഡ് തന്നെയാണ്. സോ മെസ്സേജ് അയച്ച് ഉത്തരങ്ങൾ, ശരി ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. അപ്പൊ നല്ലൊരു കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ലോക

ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490909.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഋഷികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
0: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
0: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഓരോന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
9: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
10: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
11: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
12: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
13: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
12: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
4: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
8: എന്ത് പറ്റി?
7: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVs, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 599, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: എടാ, പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 couples കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
2: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
14: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
13: 37 പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
14: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
15: Yes, we are back on Ashriya Premier League with me, RJ Sultana, on Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. അപ്പൊ നമ്മളോട് ഉത്തരം പറയാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? ഓക്കെ, കോള് ഡ്രോപ്പായി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പായി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, മുള എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് വിശ്വൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, അനഖ, അനീഷ് ചേട്ടൻ, ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, മുള എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് സുശീല ചേച്ചി, ആർദ്ര, അനഖ, മിഥുന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, മുള എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് പ്രസാദ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ബാംബു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഉഷ ചേച്ചി, അഭിനയ, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, മുള എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് കൃഷ്ണേന്ദു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ബാംബു ആണോ എന്നൊരു സംശയം പോലെ അയച്ചിരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സംഗീത ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, മുള എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സോ മുള ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം കാഴ്ചയിൽ മരം പോലെ തോന്നുമെങ്കിലും ശാസ്ത്രീയമായി മുള ഒരു ഗ്രാസ് കുടുംബത്തിൽപ്പെട്ട സസ്യമാണ് കേട്ടോ. അപ്പോൾ ശരീരത്തിനും പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ട് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, രണ്ട് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474219090 0474219909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909052669909.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
1: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
1: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ. ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: Yes, we are back on Astria Premier League with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, 54 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ AP ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദ്യം ഇതായിരുന്നു, 2 നോബൽ സമ്മാനങ്ങൾ നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ വന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മേരി ക്യൂറി എന്നാണ്. ആൻഡ് ശശികല ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മേരി ക്യൂറി എന്ന് തന്നെയാണ്. ആൻഡ് അനീഷ് ചേട്ടൻ, സുശീല ചേച്ചി, ദീപ് ചേട്ടൻ, അർച്ചന, പ്രസാദ് ചേട്ടൻ, ഉഷ ചേച്ചി, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മേരി ക്യൂറി എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അഭിനയ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മേരി ക്യൂറി എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മേരി ക്യൂറി തന്നെയാണ് കേട്ടോ. കാരണം ഫിസിക്സിലും കെമിസ്ട്രിയിലും നോബൽ സമ്മാനം നേടിയ ലോകത്തിലെ ഏക വനിതയും ഇവർ തന്നെയാണ്. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്നത്തെ AP ഇതാ ഇവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്ന ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചെലുങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരു പക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിന്റെ ടൈമിൽ ശരിയായി ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 2024 ഭരതനാട്യം മൂവിയിലൂടെ ഹിറ്റായി മാറിയ ക്യാരക്ടേഴ്സ് അജയ് ഘോഷിനെയും അരുൺ ഘോഷിനെയും ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നീട് 2026 റിലീസായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ച് രസിപ്പിച്ച ദ വൈറൽ ട്വിൻസ് ജിവൻ രക്സ് ആൻഡ് ജിനൽ രക്സ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ഈ തിരുവോണ ദിനത്തിൽ ആശ്രയ FM 90.
2: സർ, ഇത് എന്റെ അമ്മയോടുള്ള എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ, പക്ഷെ ഇവിടുത്തെ രുക്മിണി അമ്മയുടെ മോനാ. അച്ഛൻ കോവള.
1: കേൾക്കാം ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
3: FM 90 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. പല നാടിൻ പലതോണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ്.
1: പല നാടിൽ പലതോണം.
0: അപ്പോ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലും എങ്ങനെയാണ് ഓണം സെലിബ്രേഷൻ നടക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മെയിൻ ആയിട്ടും കേട്ടത് ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും എങ്ങനെയൊക്കെയാണ് ഓണം സെലിബ്രേഷൻ നടക്കുക എന്നുള്ള കാര്യമായിരുന്നു. ഇതെന്തായാലും നമ്മുടെ സ്വന്തം ജില്ല കൊല്ലം, കൊല്ലത്തിന്റെ ഓണം സെലിബ്രേഷനെ പറ്റി പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു ആവേശവും സന്തോഷവും ഒക്കെ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടാവും അല്ലെ. കേരളത്തിൽ ഓണക്കാലം എത്തുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ രീതിയിലാണ് ആവേശം തീർക്കുന്നത്. എന്നാൽ ചരിത്രവും കായൽ പരപ്പിലെ ആവേശവും ഒരുപോലെ സംഗമിക്കുന്ന കൊല്ലം ജില്ലയിലെ ഓണാഘോഷം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അഷ്ടമുടി കായലിന്റെയും പാരമ്പര്യത്തിന്റെയും സൗന്ദര്യം തുളുമ്പുന്ന നമ്മുടെ കൊല്ലത്തിന്റെ ഓണം ഏതൊരു മലയാളിയുടെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. കൊല്ലത്തെ ഓണാഘോഷത്തെ ലോക ശ്രദ്ധയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ജലോത്സവങ്ങൾ തന്നെയാണ്. കല്ലടയാറിന്റെ ഓളങ്ങളിൽ നടക്കുന്ന കല്ലടയാർ വള്ളംകളിയും അഷ്ടമുടി കായലിൽ നടക്കുന്ന ആവേശകരമായ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയും എല്ലാം ഓണക്കാലത്തെ കൊല്ലത്തിന്റെ പ്രധാന കാഴ്ചകളാണ്. ആയിരക്കണക്കിന് തുഴച്ചിൽക്കാരുടെ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടിന്റെ താളവുമൊക്കെ കൊല്ലത്തെ കായൽ തീരങ്ങളെ അത്യന്തം ആവേശത്തിലാടുത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുമാത്രമല്ല, സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്രമുള്ള കൊല്ലം നഗരത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളും അഷ്ടമുടി കായലോരത്തെ ദീപാലങ്കാരങ്ങളും പിന്നെ വിവിധ കലാപരിപാടികളും കാണാനായിട്ട് നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. പരമ്പരാഗത ശൈലിയിലുള്ള വലിയ പൂക്കളങ്ങളും ഓണസദ്യയും ഒരുക്കിക്കൊണ്ട് കൊല്ലത്തെ ഓരോ വീടും ഓണത്തെ വരവേൽക്കാനായിട്ട് ദാ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓണക്കാലം നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുതിയ അലകൾ തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
9: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ഒപ്പം
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശിൽപ്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആനിനാർ.
2: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: എങ്ങോട്ടാ പോണ്ടത്
5: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ഓക്കെ, അപ്പൊ കൊല്ലത്തെ ഓണാഘോഷം എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ പല നാടിൻ പലതോണം എന്നീ ഒരു പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൂടുതൽ കൊല്ലത്തെ ആഘോഷങ്ങളെ അടുത്തറിയിക്കാനായിട്ട് ഒരാൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്.
1: പല നാടിൽ പലതോണം.
2: നമസ്കാരം, എന്റെ പേര് അസർ, ഞാൻ കൊല്ലം ജില്ലയിലെ ഐറ്റിൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. എല്ലാ ജില്ലയും ആഘോഷിക്കുന്ന പോലെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് കൊല്ലത്ത് ആഘോഷിക്കുന്നത്. എനിക്ക് ഓണം എന്ന് പറയുമ്പോഴേ, എനിക്കല്ല കൊല്ലത്തുള്ള മിക്ക ആൾക്കാർക്കും ഓണം എന്ന് കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്നതും ആഘോഷിക്കപ്പെടുന്നതുമായിട്ടുള്ള സ്ഥലം ക്ലബ്ബുകളാണ്. അപ്പോ ഇപ്പോഴും പണ്ടോട്ടേ ആഘോഷിച്ചു വരുന്നത് ക്ലബ്ബുകളിലൂടെയാണ് എല്ലാവരും ഓണം ആഘോഷിച്ചു പോകുന്നത്. അപ്പൊ ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഓണം ആഘോഷിക്കാനായിട്ട് ഒത്തുകൂടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴായാലും പണ്ടായാലും ആ ഒരു സംഭവം തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്നു എനിക്ക്. കാരണം ജാതി ഭേദമന്യേ എല്ലാ ആൾക്കാരും ഈ ക്ലബ്ബിൽ ഒത്തുകൂടുന്ന ഒരു സമയമാണ്. മെയിൻ ആയിട്ട് ഇവിടെ ഓണം ആഘോഷിക്കുന്നത് ഉത്രാണം, തിരുവോണം, അടുത്താണ്. എന്നാലും ഈ മൂന്ന് ദിവസത്തെ പരിപാടിക്ക് വേണ്ടി, ഈ മൂന്ന് ദിവസത്തെ ആഘോഷത്തിന് വേണ്ടിയിട്ട് മുമ്പേ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒത്തുകൂടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നീട് ഈ ആഘോഷങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് നടക്കും. ഇതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ പരിപാടി ഉണ്ടല്ലോ, സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ സദ്യകള് ഉത്രാട ദിനത്തില് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയാണ് സദ്യ കൂടുന്നതെങ്കിൽ പോലും ആഘോഷങ്ങൾ പൊതുവെ ക്ലബിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സദ്യ കഴിക്കാനായിട്ട് എല്ലാവരും വീട്ടിൽ പോകും. തിരുവോണത്തിന് ഭയങ്കര വലിയ വിപുലമായിട്ടുള്ള രീതിയിൽ എല്ലാ വീട്ടിലും വളരെ നല്ല രീതിയിലുള്ള സദ്യ കാണും. തിരുവോണം കഴിഞ്ഞാൽ അവിട്ടം നമ്മൾ സദ്യയോടെ നോൺ വെജ് ആഡ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പൊ എന്തേലും ചിക്കനോ ബീഫോ അങ്ങനെ എന്തേലും ഐറ്റംസ് കൂടെ കാണും. ഈ മൂന്ന് ദിവസത്തെ ആഘോഷങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. മൂന്ന് ദിവസത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിഷമമായിരിക്കും, കാരണം ആഘോഷങ്ങളൊക്കെ തീർന്നല്ലോ, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഓണം എന്ന് പറയുന്ന ഭയങ്കര ഒരു ആഘോഷം, വലിയൊരു ഫെസ്റ്റിവൽ കഴിഞ്ഞു എന്നൊരു സങ്കടത്തോടെ ഇരിക്കും. പക്ഷെ എങ്കിൽ പോലെ നമുക്ക് ഓണം കഴിഞ്ഞ്, തിരുവോണം കഴിഞ്ഞ് 28-ാം ദിവസം, 28-ാം ഓണത്തിന് നമുക്ക് നമ്മളെ കൊല്ലത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, കല്ലട ജലോത്സവം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും അത് പോയി കാണുക എന്നുള്ളതാണ്. നമ്മൾ തെക്കൻ കേരളത്തിന്റെ ഏറ്റവും അവസാനത്തെ ആഘോഷമാണ് കല്ലട ജലോത്സവം എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും വലിയ നമ്മളെ എല്ലാ കൊല്ലത്തിന്റെ ഏറ്റവും എന്താ പ്രത്യേകത ഉള്ളൊരു സംഭവം തന്നെയാണ്. ഭയങ്കര വലിയൊരു ഗ്രാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെയാണ് എന്റെ ഓണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കുറെ ആൾക്കാർ മിസ്സിംഗ് ആണ്, എല്ലാവരും അവരോട് തിരക്കുകളായിട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇവിടെ സ്ഥലത്തില്ലാത്തവരും ഉള്ളവരും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് കൈകോർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതുപോലെ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക, ആഘോഷിച്ച് നമ്മളെ കേരളത്തിന്റെ ഈ ഉത്സവം ഭയങ്കര ഗംഭീരമാക്കുക. ഓണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരുമിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് മെമ്മറബിൾ ആക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുക.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഓരോന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി ഫ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
9: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജിസി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: KPSC എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന്, പിന്നീട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ നടി, ഗ്രാനി, മുത്തശ്ശിയെ തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ വെബ് സീരീസുകളിലൂടെയും പ്രിയങ്കരിയായി മാറിയ നമ്മുടെ സ്വന്തം KPSC ലേലയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനാമികയോടൊപ്പം.
1: എന്റെ ഓണാശംസകൾ നേരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ് ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
5: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
4: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
5: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
4: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
5: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
4: ഒന്ന് പോ മനുഷ്യ.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, എം സി റോഡ്, കൊട്ടാരക്കര.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
3: ആശ്രയ FM 90. ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരത്ത് കനകക്കുന്നിലെ നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു.
1: ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്.
0: ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, ശശി തരൂർ എം പി, നഗരസഭാ മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിരക്കിൽ കേരളം. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ കാലദേശ സീമകൾക്കതീതമാണ്. പോയകാല നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഓണം. ഒരു റിപ്പോർട്ട്.
2: ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. കേരളീയരുടെ ഗൃഹാതുരത്വത്തെ ഇത്രമേൽ തൊട്ടുണർത്തുന്ന മറ്റൊരാഘോഷവുമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓണം അങ്ങനെ ചിലതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണസങ്കല്പമാണ്. സമൃദ്ധിയെ തുല്യമായി വീതം വയ്ക്കാനുള്ള സമഭാവനയുടെ ആഹ്വാനമാണ് പുതിയ കാലത്തെ ഓണത്തിലൂടെ നാം അറിയുന്നത്. മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതിയായിരിക്കും ഓണം ടൂറിസം വാരാഘോഷ സമാപനത്തിലെ മുഖ്യാതിഥി. ഞായറാഴ്ച കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഓണം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ സംബന്ധിക്കുക. ആലപ്പുഴയിലും കൊച്ചിയിലുമുള്ള പരിപാടികളിലും അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ പങ്കെടുക്കും.
0: ഇന്ത്യയിലെ ആദ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിൽ പുറത്തിറക്കി. പോപ്കോൺ ചോളം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും കർഷകർക്ക് സ്വാശ്രയത്വവും കയറ്റുമതി സാധ്യതകളും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തത്തെയും വായ്പകളില്ലാതെ അവർ നടത്തുന്ന കൃഷിയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഗവർണർ എസ് അബ്ദുൽ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനുമായി പര്യാപ്തവും സുസ്ഥിരവുമായ അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ. മംഗോളിയയിൽ നടക്കുന്ന യു എൻ മരുഭൂവൽക്കരണ പ്രതിരോധ കൺവെൻഷന്റെ 17-ാമത് കോപ് ഉച്ചകോടിയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തെയും മത്സരത്തിൽ ആതിഥേയർക്കെതിരെ ആദ്യ ഇന്നിംഗ്സ് 503 ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. താലൂക്ക്തല അടിയന്തര രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണം. ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കാനുള്ള തരത്തിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓണനാളിൽ വേറിട്ട കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിനടുത്തെ ചാല എന്ന സ്ഥലത്ത് നമുക്ക് കാണാനാവുക. പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി പൂക്കച്ചവടം നടത്തുന്ന നാട്ടുകാരുടെ കൂട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ യു ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ദേവനിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 30 ലക്ഷം രൂപയാണ് ആവശ്യം. പായസ വിതരണം നടത്തിയും ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പിടിപ്പൂവും നാട്ടുകാരുടെ ശ്രമത്തിന് ശക്തി പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല.
0: ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറന്ന് പൂജകൾ ആരംഭിക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 നടയടയ്ക്കും. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് വേണ്ടിയുള്ള ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അഷ്ടമുടി കായലിന്റെ ഓളങ്ങൾക്കൊപ്പം കൊല്ലത്തെ ഓണവിശേഷങ്ങളും നമ്മൾ കേട്ടു കഴിഞ്ഞു. കാസർഗോഡ് നിന്നും തുടങ്ങിയ നമ്മുടെ യാത്ര ഇപ്പോ ഇതാ അവസാനത്തെ ജില്ലയായ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് എത്തി നിൽക്കുകയാണ്.
1: പല നാടിൽ പലതോണം.
0: ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങൾക്ക് എക്കാലത്തും ഒരു രാജകീയ പ്രൗഢിയാണ് ഉള്ളത്. പണ്ടൊക്കെ ചിങ്ങം പിറക്കുമ്പോൾ തന്നെ അനന്തപുരയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പൂവിളികൾ ഉയർന്നു തുടങ്ങും. അത് രാവിലെയുള്ള കുളിർമഞ്ഞിൽ കുട്ടികൾ പൂക്കൾ പറിച്ച് മുറ്റത്ത് ചാണകം മെഴുകി തുമ്പയും മുക്കുറ്റിയും ചെത്തിയും മന്ദാരവും കൊണ്ട് വലിയ പൂക്കളങ്ങൾ ഒരുക്കുന്ന ആ പഴയ കാലം തിരുവനന്തപുരത്തുകാരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽപ്പുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ ഓണത്തെ മറ്റു ജില്ലകളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് ഇവിടത്തെ നഗര കാഴ്ചകൾ തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഒഫീഷ്യലായിട്ട് നടത്തുന്ന ഓണവാരാഘോഷവും അതിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരവും കാണേണ്ടത് തന്നെയാണ്. ഓണക്കാലത്ത് കവടിയാർ മുതൽ കിഴക്കോട്ട വരെ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന നഗരവും കനകക്കുന്ന് കൊട്ടാരത്തിലെ നിശാഗന്ധിയിലെയും രാവുകളെ പകലാക്കുന്ന കലാപരിപാടികളും ആസ്വദിക്കാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്താറുണ്ട്. തിരുവോണ നാളിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഓണവില്ല് ഈ നാടിന്റെ മാത്രം പ്രത്യേകതയായ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മനോഹരമായ ഓണക്കാഴ്ചയാണ്. അതുപോലെ തന്നെ അനന്തപുരയുടെ ഓണസദ്യയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ പ്രധാന താരം എക്കാലത്തും പാൽപായസവും ബോളിയുമാണ്. ഇലയുടെ തുമ്പിൽ വിളമ്പുന്ന മധുരമൂറുന്ന ചൂടു ബോളിയും പാൽപായസവും കൂട്ടിക്കുഴച്ചു കഴിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തുകാരുടെ ഓണം ശരിക്കും പൂർണ്ണമാകുന്നത്. അവയിലിനും സാമ്പാറിനുമൊപ്പം തെക്കൻ കേരളത്തിന്റെ തനതായ വിഭവങ്ങളും ഈ സദ്യയെ കൂടുതൽ സമ്പന്നമാക്കുന്നുണ്ട്. ഒടുവിൽ ഓണാഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നഗരത്തിൽ നടക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയിലൂടെയാണ് തിരുവനന്തപുരത്തെ ഓണക്കാലം വിടവാങ്ങുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അണിനിരക്കുന്ന ആ ഘോഷയാത്ര മലയാളിക്ക് എക്കാലത്തും ഒരു വികാരം തന്നെയാണ്.

0: കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. കേൾക്കാം.
1: പല നാടിൽ പലതോണം.
2: ഹലോ, നമസ്കാരം. എന്റെ പേര് കാവ്യ. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലാ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് പൊളപ്പനാണ് ഞങ്ങൾക്ക്. അതിലേറ്റവും പ്രധാനം ഞങ്ങളുടെ സദ്യ. എന്ത് വന്നാലും ഞങ്ങൾ അത് വിട്ടു തരത്തില്ല. ട്രിവാൻഡ്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങളുടെ ഓണ സദ്യയാണ്. ഞങ്ങളുടെ സദ്യയാണ് അത്. അന്നും ഇന്നും ഞങ്ങൾക്ക് ഒരു വികാരമാണ്. അപ്പോ ഞങ്ങളുടെ സദ്യയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബോളി. ബോളി പായസം കൂട്ടി ഒരു പിടി, അത് കഴിഞ്ഞൊരു സുഖമുറക്കം. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് സംഭവം എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ എന്റെ അമ്മയും അങ്ങനെ അമ്മൂമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ച മുന്നേ തുടങ്ങും ഈ ഓണത്തിന്റെ പ്രിപ്പറേഷൻസ്. അരിക്കാനും പൊടിക്കാനും ഇടിക്കാനും ഒക്കെ തുടങ്ങി അതിന്റെ കൂടെ കുട്ടികൾ സഹിതം എല്ലാവരും കൂടും. വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടും. അന്ന് ജോയിന്റ് ഫാമിലി ഒക്കെ ആയിരുന്നു. അതൊരു സന്തോഷം. എല്ലാവരും കൂടെ ഒരുമിച്ച് പപ്പടം വിളമ്പാനും സദ്യ ഒരുമിച്ച് കഴിക്കാനും ഒക്കെ. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചോളം ഇപ്പൊ എല്ലാവർക്കും അവരുടെ കാര്യത്തിലും തിരക്കിലും ഒക്കെ ബിസിയായി. അപ്പൊ ട്രിവാൻഡ്രംകാർ കൂടുതലും ഇപ്പോൾ ും ട്രിവാൻഡ്രംകാർ മാത്രമല്ല എല്ലാ ഡിസ്ട്രിക്റ്റുകാരും അങ്ങനെ ആയിരിക്കണം. ട്രിവാൻഡ്രംകാരിപ്പ് കൂടുതലും റെസ്റ്റോറൻറ്റ്സിനെ ആശ്രയിച്ചു തുടങ്ങി. അതിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും നമ്മുടെ അതിനാരും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും നമ്മുടെ കാര്യം കൊണ്ട് ബിസിയാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് എല്ലാം കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. അന്നത്തെ പോലെ ജോയിന്റ് ഫാമിലിയിൽ ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ കാണത്തുള്ളൂ ഇപ്പൊ വീട്ടിൽ. പിന്നെ എനിക്ക് തോന്നുന്നു നോർത്ത് കേരളയെ അപേക്ഷിച്ച് സൗത്ത് കേരളയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം കൊല്ലത്തൊക്കെ ഈ ഓണം കൾച്ചറൽസ് കുറവാണ്. അതായത് ഇപ്പം ഓണത്തപ്പൻ അങ്ങനെയൊക്കെ ഈ നോർത്ത് കേരളയിലുള്ള പോലെ അത്രയും ക്യാരക്ടേഴ്സ് ഫോണുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഐറ്റിക്കും ഇതൊന്നും അത്രയും ക്യാരക്ടേഴ്സ് ഒന്നും നമ്മുടെ സൗത്ത് കേരളയിൽ വരാറില്ല. നമ്മുടെ കയ്യിൽ കൂടുതലും ഓണത്തപ്പനുണ്ട്, കരിയില മാടണം എന്നുള്ള. എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ കരിയില മാടണം എന്നൊരു സംഭവമുണ്ട്. എന്റെ വീട് കാട്ടാക്കടയാണ്. കാട്ടാക്കട എവിടെയാ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? കാട്ടാക്കടയിലാണ് എന്റെ വീട്. അപ്പൊ 20 kilometers അവിടെ സിറ്റിയിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഇടയ്ക്ക് കരിയില മാടനൊക്കെ ഉണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് അന്ന് തിരുവോണത്തിന് അന്ന് ആഹാരം കഴിച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് പിള്ളേരൊക്കെ ഈ കരിയില മാടന്റെ ഒക്കെ വേഷം കെട്ടി വരും. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ 10 days അത്തപ്പൂക്കളം അത്തത്തിന് തുടങ്ങി തിരുവോണത്തിന് അവസാനിക്കും. തിരുവോണത്തിന്റെ അന്ന് തുമ്പിതുള്ളലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും ഞങ്ങൾ ഈ അത്തപ്പൂക്കളം, ഓണസദ്യ, ഈ കരിയില മാടൻ, ഓണത്തപ്പൻ ഇതൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. ഇതിന് കൂടുതലില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിലെ ലൈറ്റ് കാണാൻ പോക്കാണ്. ഞങ്ങൾ ഈ ഓണം അവധി തുടങ്ങുമ്പോൾ തന്നെ ഈ ലൈറ്റ് കാണാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ച് സന്തോഷിക്കും. ഈ ലൈറ്റ് കാണാൻ പോക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്വന്തം സംഭവമാണ്. നമ്മുടെ കനകക്കുന്നില് ഈ ലൈറ്റ് ഷോ, ഐ മീൻ ലൈറ്റ് കാണാൻ പോകുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഓണം അവധി തുടങ്ങും മുന്നേ കാത്തിരിക്കും. ഇങ്ങനെ എന്ന് കൊണ്ടുപോകും അച്ഛനും അമ്മയും എന്ന് കൊണ്ടുപോകും ലൈറ്റ് കാണാൻ പോകും. അപ്പം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രംകാർക്ക് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഓണത്തെ സമയത്തിലൊരു ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഈ ലൈറ്റ് കാണാൻ പോക്ക്. ഇന്ന് അതൊക്കെ ഒരുപാട് മാറി. പണ്ട് ലൈറ്റ് കാണാൻ പോക്കെന്നാണ് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പോൾ ഫുൾ കനകക്കുന്ന് കൊട്ടാരമൊക്കെ ഫുൾ ഇപ്പോൾ അടിപൊളിയൊക്കെ. കാരണം സദ്യം പോലെ വേറൊരു സംഭവമാണ് നമ്മുടെ ഈ ഘോഷയാത്ര എന്ന് പറയുന്നത്. ഈ ലൈറ്റ് കാണലും ഈ ഘോഷയാത്രയും നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് ഗംഭീര ലെവലാണ്. അതിൽ ഈ ഘോഷയാത്ര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഘോഷയാത്രകളിലൊന്നാണ് ഞങ്ങളുടെ ഈ ഓണം ഘോഷയാത്ര. ഇഷ്ടംപോലെ ഫ്ലോട്ടുകളും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്ലോട്ടുകളും എല്ലാം ഉണ്ടായിരിക്കും. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അത് വേറൊരു അഭിമാനം ഞങ്ങൾ. അപ്പൊ ഈ ലൈറ്റ് കാണാൻ പോകുമ്പോൾ ഇപ്പൊ ഒരുപാട് മാറി. ഒരുപാട് വേറെ വേറെ സ്റ്റോളുകളും ഒരുപാട് വലിയ ഷോസും ഇതൊക്കെ വന്നു തുടങ്ങി. അന്ന് ഈ ലൈറ്റ് കാണാൻ പോക്കെന്നാണ് ഇനി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഓണം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ലൈറ്റ് കാണാൻ പോക്കും ഓണസദ്യയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത്. അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ വക ഹാപ്പി ഓണം ടു ഓട്ടാൻ അവർ.
0: കാസർഗോഡിന്റെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങി പല നാടുകളിലെയും നാട്ടുവിശേഷങ്ങളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്തിന്റെ രാജകീയമായ ഓണഘോഷയാത്രയിൽ നമ്മുടെ യാത്ര എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. പല ജില്ലകളിൽ പല രീതികളാണ്, പല രുചികളിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നതെങ്കിലും കാർഷിക സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശം കേരളക്കരയിലുടനീളം ഒന്നു തന്നെയാണ്. പണ്ട് മാവേലി നാടുവാണിരുന്ന കാലത്തെ മനുഷ്യപ്പറ്റിന്റെയും സമത്വത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകൾ ഓരോ നാട്ടിലെയും ഓണാഘോഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയാളികളുടെ മനസ്സിൽ ഓണത്തിന്റെ ഓർമ്മകൾക്ക് ഒരേയൊരു നിറം മാത്രമേ ഉള്ളൂ. അത് സ്നേഹത്തിന്റെ നിറമാണ്. പല നാടി പലതോണം എന്ന ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളികളുടെ ഉള്ളിൽ ഓണമെന്നും ഒരു മനോഹരമായ വികാരമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.

0: നമസ്കാരം. ഇന്ന് ഒരുപാട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇന്ന് ഒരു ഓണക്കാലം വരവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി സന്തോഷമായിരിക്കും അല്ലെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച്. രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് പൂക്കളം ഒരുക്കാനുള്ള ആ ഒരു തിരക്കിലും, അതുപോലെ തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു തിരക്കിലും ഒക്കെ ആയിരിക്കും. എന്തായാലും ഇന്ന് നമുക്ക് ഒരു അടിപൊളി സെലിബ്രിറ്റീനെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഓണനാളിൽ കിട്ടിയിരിക്കുന്നത്, ഈ ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച്, സംഗീതത്തിലൂടെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച, അതിലുപരിയായിട്ട് ഇപ്പോ ഇതായി 2026 72nd നാഷണൽ ഫിലിം അവാർഡ്, അത് ബെസ്റ്റ് ഗായികയ്ക്കുള്ള ഫിലിം അവാർഡ് സ്വന്തമാക്കി വീണ്ടും നമ്മുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം ആണ്. വെൽക്കം ചെയ്യാം. ഹായ് മാം.
1: താങ്ക് യു.
0: ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമായിട്ട് എന്താണ് പരിപാടി?
1: ഓണത്തിന് പരിപാടി
0: ഗാനമേളയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു തിരക്കിൽ ഇങ്ങനെ നിക്കുകയാണല്ലേ.
1: അടിപൊളി ഓണമാണ്.
0: അടിപൊളി ഓണമാണ്. ഓക്കെ, ചിങ്ങമാസം തുടങ്ങിയിട്ട് എങ്ങനെ ഉണ്ട്?
1: ചിങ്ങമാസം സൂപ്പർ അല്ലേ.
0: പൊന്നിൻ ചിങ്ങം തന്നെ തുടങ്ങിയിട്ട് അങ്ങ് വെച്ചടി വെച്ചടി പ്രോഗ്രാംസ് കൊണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ. അപ്പൊ വോയിസിന് റെസ്റ്റ് വേണ്ട ഒരു സമയം കൂടിയാണ്. എന്തായാലും മാം, നമ്മളിപ്പോ ഒരു പാട്ടുകാരിയെ, ലോകം അറിയപ്പെടുന്ന ഒരു ഗായികയാണ് ഇന്ന് നമുക്ക് ഈ ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനോഹരമായ പാട്ട് പാടി നമുക്ക് ഈ ഒരു ഷോ എങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. മാമിന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഓണം ആയതുകൊണ്ട് നമുക്കൊരു ഓണപ്പാട്ടാകാം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: ആകാശത്തൂ മുടി ചൂടി മുതിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂവനമേനെ ഒന്നിന്നും നീട്ടി നീട്ടി ആകാശത്തൂ മുടി ചൂടി മുതിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര് ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
7: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
8: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൻ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാരകൊപ്പം. കൂടെയുള്ളത് RJ അനൂഷയാണ്. ഈ ഒരു മനോഹരമായ ദിവസത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പ്രിയ ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം ആണ്. എനിക്ക് മാമിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ട് ഏതാണെന്നറിയോ? കാറ്റേ കാറ്റേ നീ പൂക്കാവരത്തിലെ.
9: അടിപൊളി പാട്ടാണല്ലോ, പഠിക്കും.

0: നിറഞ്ഞോ തേനിറഞ്ഞോ
1: താങ്ക്
0: യു മാം, താങ്ക് യു സോ മച്ച്. ഈ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് മാമിന്റെ വോയിസിൽ കേൾക്കുന്ന ഒരു പാട്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒരു, ഞാൻ മാമിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ കാണുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ മ്യാവ് മ്യാവ് എന്ന് വെക്കാറുണ്ട്, അതിന് പിന്നിലുള്ള ഗുഡ് ടെൻസ് എന്താണ്? സന്തോഷം വരുമ്പോഴല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ മ്യാവ് മ്യാവ് എന്ന് പറയും അല്ലേ. വീട്ടില് പൂച്ചയുണ്ടോ? അതെന്ത് പറ്റി വീട്ടില് ഒരു പൂച്ചേനെ വളർത്തിക്കൂടെ? അയ്യോ വളർത്താൻ പേടിയാ. അവർക്ക് രണ്ടുപേർക്കും പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഓ പൂച്ച കളിക്കും. ഇടക്ക് നമ്മൾ ഈ മലയാളികളാണെന്ന് മറന്നിട്ട് പൂച്ചകളുടെ ആ ഒരു ലാംഗ്വേജിലേക്ക് പോവല്ലേ. ഓക്കെ യെസ്. അപ്പൊ ഇനിയും വൈക്കം വിജയലക്ഷ്മി മാമിന്റെ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാണ് ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ഒപ്പം
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.
2: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
7: ഏവർക്കും കൊട്ടാരക്കരയിലും പുനലൂരിലുമുള്ള കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ഹോം അപ്ലയൻസസ് ആൻഡ് സോളാറിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൂടെയുള്ളത് RJ അനൂഷയാണ്. എന്നോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക വൈക്കം വിജയലക്ഷ്മി മാം ആണ്. അപ്പൊ മാം, എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത് ഗായത്രി വീണയെ പറ്റിയിട്ടാണ് കേട്ടോ. എനിക്കൊന്ന് ലോകത്തിൽ തന്നെ ആകെ ആ ഒരു വീണ വായിക്കുന്നത് വിജയലക്ഷ്മി മാം ആണല്ലേ. ഒറ്റക്കമ്പി ഇലക്ട്രിഫൈ ചെയ്ത ഒരു വീണയാണ്. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്?
8: എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആരംഭിച്ചത്. എന്റെ കോ ബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നു, വിനോദ് എന്ന പേര്. അപ്പൊ പുള്ളി ഒരു കളിപ്പാട്ടം നിർമ്മിച്ചു, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു കമ്പി ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. അപ്പൊ ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, സ്പൂൺ ഉപയോഗിച്ച് ഒരച്ച് മൂവ് ചെയ്ത് സപ്തസ്വരങ്ങൾ എല്ലാം കീർത്തനങ്ങൾ, സത്യഗാനങ്ങൾ, സിനിമാഗാനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു.
7: അപ്പൊ
8: 1997 സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയപ്പോ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഒന്നാം സ്ഥാനം ലഭിച്ചു
7: അടിപൊളി
8: സ്കൂൾ ഫെസ്റ്റിവലിന്. അപ്പൊ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. അപ്പൊ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. ഇതിൽ 6.5 മണിക്കൂർ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വേൾഡ് റെക്കോർഡ് ലഭിച്ചു.
7: അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാല് സ്വന്തം അച്ഛൻ നിർമ്മിച്ച ഒരു ഇൻസ്ട്രുമെന്റില് റെക്കോർഡൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാല് ഒരു മകളെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഭാഗ്യം വേറെ കിട്ടാനില്ലല്ലേ.
8: അതെ, വേറെ ലഭിക്കാനില്ല.

0: അർജുന ഉപകരണത്തിന് ദക്ഷിണ ഗുരുദക്ഷിണ സമർപ്പിച്ചത് പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ കുന്നുക്കുടി വൈദ്യനാഥ് ഭാഗവത്. അദ്ദേഹമാണ് ഗായത്രി വീണ
1: പേരിട്ടത്. അതെ അതെ അതെ. ഈ ഗായത്രി വീണ അല്ലാണ്ട് മാം വേറെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ് വായിക്കുന്നത്?
0: പിന്നെ മൃദംഗം, തബല, ഗഡം, തകിൽ, കീബോർഡ്, പിന്നെ ഒരു റഷ്യൻ ഇൻസ്ട്രുമെന്റ് ഉണ്ട് കസു.
1: ശരിക്കും പറഞ്ഞാല് കച്ചേരിയൊക്കെ ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ അതും ട്രൈ ചെയ്യുമായിരുന്നു അല്ലേ? ചെയ്തിട്ടുണ്ട്. അടിപൊളി. അല്ല, ഇത്രയും ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാവുന്ന വന്നപ്പോഴത്തേക്ക് സാധാരണ നമ്മള് കച്ചേരിക്ക് ഇന്ന ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ഓരോ ആൾക്കാർ വേണമല്ലോ, പക്ഷെ ഇത് ഒറ്റയ്ക്ക് പാട്ടും പാടും ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റും വായിക്കാനായിട്ട് ഒരേ ഒരാള് മാത്രം മതി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലൻ ജി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
6: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170 പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ വേഴ്സറ്റൈൽ ആക്ട്രസ് ലെന എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
7: ആവശ്യത്തിലധികം സ്വർണ്ണമുണ്ടോ നിന്റെ അടുത്ത്?
8: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്തുകളെ.
7: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
6: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 4 മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
9: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജനിൽ ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
10: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
11: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: യെസ്, അങ്ങനെ എന്നോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക വൈക്കം വിജയലക്ഷ്മി മാം ആണ്. അപ്പൊ മാം, വീട്ടില് അച്ഛനും അമ്മയൊക്കെ പാടുവോ?
12: അച്ഛനും അമ്മയും പാടും.
5: രണ്ടുപേരും പാട്ടുകാരാണല്ലേ. അവരൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുപോകാറുണ്ടോ പാടിക്കാനായിട്ട്?
12: പാടിക്കും, ചിലപ്പോ പാടിയാണ്.
5: നാണമൊക്കെ മാറ്റിയെടുക്കല്ലേ നമുക്ക് പോകെ പോകെ. ഈ പാട്ട് മാത്രമല്ല, ഇൻസ്ട്രുമെന്റ് വായന മാത്രമല്ല, അല്ലാണ്ട് വേറൊരു അടിപൊളി കഴിവ് കൂടി മാമിനുണ്ട്.
12: മിമിക്രി അല്ലേ?
5: മിമിക്രി നന്നായിട്ട് ചെയ്യുമെന്ന് കേട്ടു. ജാനകി അമ്മയുടെ വോയിസ് ഒക്കെ നന്നായിട്ട് അനുകരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുവോ? ഓക്കെ ഓക്കെ, പാടിക്കോളൂ.
13: താമര കൊണ്ടിളല്ലോ സംഗീത മധു പകരൂ.

0: பயம் எதிரும் தாகாமல் சங்கிரோ.
1: അമ്മോ സൂപ്പർ! ഇതിപ്പോ വൈക്കം വിജയലക്ഷ്മി മാം ആണോ അല്ലെങ്കിൽ ജാനകി അമ്മയാണോ എന്ന് എനിക്ക് മനസ്സിലാകാത്ത വിധത്തിലായി പോയി കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ഇനിയും വൈക്കം വിജയലക്ഷ്മി മാമിന്റെ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
5: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
9: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
8: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
9: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
8: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
10: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
8: ഒന്ന് പോ മനുഷ്യ.
11: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
12: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി ഫ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ശാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഏവർക്കും YS ഹാർഡ്വെയേഴ്സ് ആൻഡ് YS മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: എന്നോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക വൈക്കം വിജയലക്ഷ്മി മാം ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ 2026 ഏറ്റവും വലിയ സംഗീത ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു തീരാനഷ്ടം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക ജാനകി അമ്മയുടെ വേർപാടായിരുന്നു. അപ്പോ മാം ജാനകി അമ്മയുടെ വലിയൊരു ആരാധികയാണ്. മാമിന്റെ വോയിസ് ജാനകി അമ്മയുടെ പോലെ അനുകരിച്ച് പാട്ടുകളൊക്കെ പാടാറുണ്ട്. അപ്പൊ ജാനകി അമ്മയായിട്ട് ഒരുപാട് മൊമെന്റ്സുകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ?
1: രണ്ടു പ്രാവശ്യം ആദ്യം സർവാണി സംഗീതത്തിൽ വെച്ച് പരിചയപ്പെട്ടു, പിന്നെ ഹൈദരാബാദിൽ ജാനകി അമ്മയുടെ വീട്ടിൽ പോയി, പിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്.
0: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
1: അടിപൊളിയായിരുന്നു. ഉമ്മയൊക്കെ തന്നു, പിന്നെ ഈ റോസ് മിൽക്ക് തണുക്കാത്ത തണുപ്പില്ലാത്ത രീതിയിൽ അത് തന്നു. പാട്ട് പഠിച്ചു.
0: ഒരുമിച്ചിരുന്ന് മതിയാകാത്ത ഒരു സെലിബ്രിറ്റി ആരാന്ന് ചോദിച്ചാല് മാമിന്റെ ആൻസർ എങ്ങനെയായിരിക്കും?
1: ജാനകി അമ്മയാണ് പ്രധാനമായിട്ട്.
0: ജാനകി അമ്മയാണ് പ്രധാനമായിട്ട്. അത്ര രസമാണല്ലേ, സമയം പോകുന്നത് അറിയത്തില്ലല്ലേ.
1: പിന്നെ എല്ലാരെയും കാണണമെന്നുണ്ട്, എല്ലാരെയും. ശരത് സാർ, എംജയേന്ദ്രൻ സാറൊക്കെയായിട്ട് ഇനി പിന്നെയും പിന്നെയും സംസാരം ഒരുമിച്ചിരിക്കണം ഒക്കെ ആഗ്രഹമുണ്ട്. ശരത് സാറ്, എംജയേന്ദ്രൻ സാറ്, എ ആർ റഹ്മാൻ സാർ, ഇളയരാജ സാർ, വിദ്യാസാഗർ സാർ, എല്ലാവരും കൂടെ പാടണമെന്നും ഒരുമിച്ചിരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ പിന്നെ ദാസേട്ടന്റെ കൂടെ ഇരിക്കണമെന്നുണ്ട്
0: കേട്ടോ. മാം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യാൻ സാധിക്കാത്ത അതിയായിട്ട് ആഗ്രഹമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആരാണ്?
1: ഇളയരാജ സാർ.
0: ഇളയരാജ സാർ, അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു കോമ്പോസ് ചെയ്യാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ലല്ലേ?
1: സാധിച്ചിട്ടില്ല. റഹ്മാൻ സാർ, വിദ്യാജി, പിന്നെ ശരത് സാറിന്റെ സിനിമയിൽ പാടണമെന്നുണ്ട്.
0: പാടണമെന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും ആളുകളുടെ ഒപ്പം, ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിഷ്യന്റെ ഒപ്പം പാടാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉറപ്പായിട്ടും മാമിന് കിട്ടും കേട്ടോ.
1: താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൊതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചിട്ടാലോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഓൺ ആസ്ത്രേയ FM 90 നാടിനൊപ്പം നാട്ടാരകൊപ്പം. കൂടെയുള്ളത് RJ അനൂഷയാണ്. ഈ ഒരു മനോഹരമായ ദിവസത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പ്രിയ ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം ആണ്. എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം എന്തെന്ന് വെച്ചാല് എള്ളവയ പൂക്കളെ എന്ന പാട്ട്. ഈ പാട്ട് ആക്ച്വലി GV പ്രകാശ് സാറ് മാമിനെ കൊണ്ട് പാടിക്കാനായിട്ടായിരുന്നു ആദ്യം നിയോഗിച്ചിട്ടുണ്ടായിരുന്നേ അല്ലേ? അതുകൊണ്ട് അത് പാടാനായിട്ട് പറ്റിയില്ല. പക്ഷേ ആ ഒരു പാട്ട് മാമിന്റെ വോയിസിൽ കേൾക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ, സാറില്ല. മാമിന്റെ ജീവിതത്തിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള റെക്കോർഡിംഗ് ഏതാ?
1: തെലുങ്ക് ഹൈദരാബാദിൽ വെച്ച്. എന്താന്ന് വെച്ചാല് അവര് പാട്ട് അയച്ചു തന്നില്ല. അപ്പൊ അവിടെ ചെന്ന് പഠിച്ചത് ഭയങ്കര ഓവർ സ്ട്രെസ് ആയി. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയേണ്ടി വന്നു. തലയ്ക്ക് പെരുത്ത് ഓളായി.
0: എന്നിട്ട് അവസാനം അത് പാടിയോ?
1: ടെസ്റ്റ് എടുത്തിട്ടാ പാടിയത്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇനി മേലില് പാട്ട് അയച്ചു തന്നെ ഞാൻ കാണാപ്പാടം പഠിച്ചിട്ട് വന്നോളാം. അപ്പൊ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് അയച്ചു തരാൻ പറഞ്ഞത്, ആർക്കും കൊടുക്കാനല്ല എന്നൊക്കെ പറഞ്ഞു. അവർക്ക് എന്തോ വിശ്വാസം ഇല്ലായ്മ, നമ്മൾ ആരെങ്കിലും കൊടുക്കുക കേൾപ്പിക്കുക എന്നൊക്കെ പേടിയുണ്ട്. ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് വന്നപ്പോ അവർക്ക് മനസ്സിലായി.
0: മാം ഇപ്പോ ഒരുപാട് ലാംഗ്വേജിൽ പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലേ, അതിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയ ലാംഗ്വേജ് ഏതാ? തെലുങ്ക് തന്നെയാണോ?
1: തെലുങ്ക്. ഞാൻ ശാസ്ത്രീയ സംഗീതം പാടുന്നതുകൊണ്ട് ഒരു ടഫ് തോന്നുന്നില്ല. പിന്നെ അയച്ചു തരാത്ത അവിടെ ചെന്ന് പഠിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ശാസ്ത്രീയ സംഗീതത്തിൽ എല്ലാ ഭാഷയിലും കൃതികളുള്ളതുകൊണ്ട് ലാംഗ്വേജ് പ്രോബ്ലം ഇല്ല. ഈ കാണാക്കോട് പഠിക്കാത്ത കൊടുക്കും.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: തെലുങ്ക്, കന്നഡ, ബംഗാളി, സംസ്കൃത, ഹിന്ദി, തുളു പാടി.
0: തുളു പാടിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലും പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത്. യെസ്, അപ്പോൾ ഇനിയും വൈക്കം വിജയലക്ഷ്മി മാമിന്റെ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ് കോണ്ടിനെന്റൽ പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ് ട്രിവാൻഡ്രം റോഡ് കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക് കുണ്ടറ. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 2024 ഭരതനാട്യം മൂവിയിലൂടെ ഹിറ്റായി മാറിയ ക്യാരക്ടേഴ്സ് അജയ് ഘോഷിനെയും അരുൺ ഘോഷിനെയും ആർക്കും മറക്കാൻ കഴിയില്ല. പിന്നീട് 2026 റിലീസായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ച് രസിപ്പിച്ച ദ വൈറൽ ട്വിൻസ് ജിവിൻ റെക്സ് ആൻഡ് ജിനൽ റെക്സ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ഈ തിരുവോണ ദിനത്തിൽ ആശ്രയ FM 90.
7: എന്റെ അമ്മയിലുള്ള എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ, പക്ഷെ ഇവിടുത്തെ രുക്മിണി നമ്മുടെ മോന അച്ഛൻ കോമള.
1: കേൾക്കാം ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
8: FM 90 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1000 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ.
2: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാണ്. ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: ഇല്ല என்று சொல்லே தாங்குவதென்றால்

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
1: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം and കരുനാഗപ്പള്ളി.
2: മുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: എന്നോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക വൈക്കം വിജയലക്ഷ്മി മാം ആണ്. അപ്പൊ മാം, ആ പൊട്ടിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ വട്ടപ്പൊട്ടിന് പിന്നിൽ.
9: ദൃഷ്ടിദോഷം തീരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്റെ ഭംഗിയാന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടിലൂടെ അതിന്റെ നെഗറ്റീവ് പവർ കൂടും എന്നാണ് പറയുന്നത്.
4: ആണല്ലേ, അതുകൊണ്ടാണ് ആ ഒരു വലിയ വട്ടപ്പൊട്ട് തൊടുന്നത് എപ്പോഴും.
9: അന്ധവിശ്വാസം.
4: ഇത് ആക്ച്വലി അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, കാരണം നമ്മുടെ

0: അപ്പൊ മാം, എം ജയചന്ദ്രൻ സാറാണ് മാമിനെ മിമിക്രി ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകിയിട്ടുള്ളതെന്ന് കേട്ടു. അതെങ്ങനെയായിരുന്നു ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു?
1: അടിപൊളിയായിരുന്നു സാറ്. ഇനിയും കുറെ അനുകരിക്കാൻ പഠിക്കണം. സാറ് പ്രോത്സാഹിപ്പിക്കും, നമ്മുടെ മനസ്സിനൊപ്പം നിൽക്കും.
0: ആദ്യമായിട്ട് അനുകരിച്ചത് ആരെയായിരുന്നു?
1: ആദ്യം ഉമ്മറക്കായിരുന്നു.
0: ആഹാ, അപ്പൊ ഒന്ന് അനുകരിച്ച് കഴിപ്പിക്കാവോ?
1: ലജ്ജാവതി, നിന്റെ കള്ളക്കിടക്കണ്ടേ, തേഴും പൂവോ തേർന്നു, തേനോ തേൻ നിലാവൂ.
0: അടിപൊളി, എനിക്കൊന്നും പറയാനില്ല. ശരിക്കും ഉമ്മറിക്ക് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കെട്ടിപ്പിടിച്ചാനേ വന്നിട്ട്, കാരണം അതുപോലെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മള് ഈ മെയിൽ മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആണ് ഇത്തരത്തില് വോയിസ് ഒക്കെ അനുകരിച്ച് കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ ഗായിക ഉമ്മ സാറിനെ അനുകരിച്ച് ഞാൻ കേൾക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടു. അവര് ശരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരുടെ വോയിസ് അനുകരിക്കാനാണ്?
1: ഇഷ്ടം
0: അയ്യോ, അടിപൊളി. വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ജാനകി അമ്മ, നേരത്തെ നമ്മള് പാട്ടൊക്കെ പാടിയില്ലേ,
1: ജാനകി അമ്മ പാണിയമ്മ.
0: അതെ അതെ, ചിത്ര മാമിന്റെ വോയിസ് നോക്കിയിട്ടുണ്ടോ?
1: ചിത്ര ചേച്ചി, സുജാത ചേച്ചിയുടെ ഒക്കെ നോക്കിയിട്ടുണ്ട്.
0: അത് സക്സസ് ആയോ?
1: എല്ലാരും ജയേന്ദ്ര സാറ് വന്ന് കൊള്ളാന്ന് മണിക്കൂലെ പാടി.
0: ഓക്കേ, അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മുടെ മലയാളത്തിലുള്ള എല്ലാ സിംഗേഴ്സിന്റെയും വോയിസും അതുപോലെ തന്നെ സിംഗേഴ്സിന്റെ മാത്രമല്ല നടന്മാരുടെ ഒക്കെ വോയിസ് അനുകരിക്കാനായിട്ട് അറിയാല്ലേ?
1: പിന്നെ മൃഗങ്ങളിലെ പൂച്ച അറിയാം, പട്ടിയാണ്.
0: അല്ല, ഇനിയിപ്പോ ശരിക്കും പറഞ്ഞ ഗാനമേളക്കൊക്കെ പോകുമ്പോഴത്തേക്കേ നമുക്ക് സൈഡ് ആയിട്ട് മിമിക്രി കൂടി അങ്ങ് ആരംഭിക്കാല്ലേ? ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ മാം ഇങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ മിമിക്രി ചെയ്യാനാണോ പാട്ട് പാടാനാണോ പറയുന്നേ? പാരഡി സോങ്സ് പാടാൻ പറയും. അതെ, പാരഡികളുടെ ഒരു മഹാറാണിയാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്, അത് വേറൊരു സത്യവും. യെസ്, അപ്പൊ ഇനിയും വൈക്കം വിജയലക്ഷ്മി മാമിന്റെ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺ. ചിങ്ക ചിക്ക ചിങ്ക ചിങ്ക ചിക്ക.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്ലൂടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: അങ്ങുവാനക്കോണിൽ കിളിയെ, ചിരതൊട്ട്, വെൺമതി തുടങ്ങി 100+ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ

0: ഓം ശാന്തി ഓഷാന എന്ന മൂവിയിലെ മന്ദാരമ എന്ന പാട്ടിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. ഇന്നും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ദി പോപ്പുലർ മലയാളം ലിറിസിസ്റ്റ് മനു മജീദ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 7 മണി മുതൽ RJ അനുഷിക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വെരി ഹാപ്പി ഓണം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: എന്നോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക വൈക്കം വിജയലക്ഷ്മി മാം ആണ്. അപ്പൊ മാം, ഒരു പാരഡി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ?
1: ഓക്കെ. സാമ്പാറിൽ മുങ്ങി തപ്പി

0: അടിപൊളി ആ തക്കാളിയൊക്കെ പോയൊരു പോക്ക്. എനിക്ക് വയ്യ. ആരാണ് ഈ പാരഡി പാട്ടൊക്കെ പാടാനായിട്ടുള്ള പ്രോത്സാഹനം മാമിന് തന്നിട്ടുള്ളത്?
1: ഞാൻ ധനലക്ഷ്മി, നമ്മുടെ മാമന്റെ മകളുണ്ട്, ഞങ്ങളിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇത് പണ്ട് ഉണ്ടാക്കി വരും.
0: പണ്ട് മുതലേ വെറുതെ ഇരിക്കുമ്പോ ഇതുപോലെ പാരഡി പാട്ടൊക്കെ പാടുമായിരുന്നല്ലേ?
1: ഞങ്ങൾ രണ്ടും കൂടെയാണ് എന്റെ രാജാക്കന്മാര്.
0: പാരഡി പാട്ടുകളുടെ ഫീമെയിൽ രാജാക്കന്മാർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ഒരു പേര് കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, മലയാളത്തിന്റെ സ്വന്തം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം. മാം റെക്കോർഡിങ്സും ഒരുപാട് ചെയ്യാറുണ്ട്, സ്റ്റേജ് ഷോസും ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാല് റെക്കോർഡിങ്ങിൽ പോയി പാടുന്നതാണോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിൽ പാടുന്നതാണോ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ടഫ് ആയിട്ട്
1: തോന്നിയിട്ടുള്ളത്?
0: സ്റ്റേജ് ഷോയ്ക്ക് പിന്നെ സിമ്പിൾ ആണല്ലേ. ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ അങ്ങ് പാടിക്കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ്
1: കയ്യിലെടുത്തോളും.
0: ഇപ്പം റീസെന്റ് ആയിട്ട് ഏത് പാട്ട് പാടിയിട്ടാണ് മാമിന് അത്രത്തോളം പ്രോത്സാഹനം
1: കിട്ടിയിട്ടുള്ളത്?
0: അങ്ങ് ആനക്കോണിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തരംഗമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. എ ആർ എം എന്ന സിനിമാ പേര് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ എല്ലാരും പറഞ്ഞ അങ്ങ് ആനക്കോണിൽ ആ പാട്ടുള്ള സിനിമ അങ്ങനെ ഇപ്പൊ പലരും പറയുന്നത്. ആ ഒരു പാട്ടിലാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു സിനിമ അറിയപ്പെടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മാം എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ ഒരു പാട്ട് എന്നോടൊപ്പം മാം പാടുമോ?
1: ഫോളോ
0: മീ. യെസ്, ഓക്കെ ഓക്കെ, പാടാം.
1: 1 2 3 4

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ് ആരോ ജംഗ്ഷൻ അഞ്ചൽ. ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
4: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാരകൊപ്പം. കൂടെയുള്ളത് RJ അനൂഷയാണ്. ഈ ഒരു മനോഹരമായ ദിവസത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പ്രിയ ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം ആണ്. നമുക്ക് ഓണത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഓർമ്മയിലെ മറക്കാനാകാത്ത ഒരു ഓണ അനുഭവം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
1: ഓണം ഞങ്ങള് പഴയ കഞ്ഞിയും കറിയും വെച്ച് കളിച്ചു. ഞാൻ അമ്മായിയുടെ മക്കളെല്ലാരും കൂടെ ഇങ്ങനെയുള്ള സാധനങ്ങള് ഓണക്കുട്ടി ഉണ്ടാക്കുമായിരുന്നു.
0: പാചകം ചെയ്യാനൊക്കെ അറിയോ?
1: ഇങ്ങനെ ഒറിജിനൽ ആയിട്ടില്ല, അല്ലാണ്ട്.
0: ഓക്കെ, പൊതുവെ ഭക്ഷണപ്രിയാണോ? കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം ഏതാ?
1: എനിക്ക് ഏറ്റവും ഇഷ്ടം മീനൊക്കെയാണ്.
0: മീനാണ്? പച്ചക്കറിയോട് വലിയ താല്പര്യം ഇല്ലല്ലേ? എന്നാലും ഓണത്തിന് സദ്യ വിളമ്പുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു കറി ഏതാ?
1: കറി എന്തുവാ? കാളൻ.
0: കാളൻ? കാളൻ ഭയങ്കര ഇഷ്ടമാണല്ലേ.
1: പിന്നെ മിക്കപ്പോഴും ചിറ്റപ്പന്റെ വീട്ടിലായിരിക്കും കേട്ടോ ഓണസദ്യ. ചിറ്റപ്പന്റെ വീട്ടിലാവുമ്പോ കാളനും എല്ലാം
0: എല്ലാം ഉണ്ടാവും. ഓക്കെ, അമ്മയ്ക്ക് എങ്ങനെയാ, നല്ല അടിപൊളി കൈപ്പുണ്യൊക്കെ ആണോ?
1: പിന്നെ സൂപ്പർ അടി,
0: സൂപ്പർ ആയിട്ട് വെക്കും അല്ലേ. അമ്മ വെക്കും, അച്ഛൻ വെക്കോ കറിയൊക്കെ?
1: അച്ഛനും അറിയാൻ പോലും, അച്ഛനും അരിഞ്ഞൊക്കെ തരും.
0: അരിഞ്ഞൊക്കെ തരും,
1: പിന്നെ എന്റെ കൂടെ കളിക്കാൻ കൂടും.
0: അപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിന് ആകെ മൊത്തത്തില് ടൈറ്റ് ആണല്ലേ ഇന്നത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാലോ? ഓക്കെ, അപ്പൊ എന്തായാലും മാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നിട്ടാണെങ്കിലും നമ്മള് വിളിച്ചപ്പോ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഇന്റർവ്യൂ തരാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് കേട്ടോ.
1: ഞാനും അറിയിക്കുന്നു, നിങ്ങളെ പോലുള്ളവരാണ്.
0: അതെ, നമ്മുടെ ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്?
1: ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഓണമാകട്ടെ ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ ഓണവും.
0: എന്നാലും മാം അവസാനമായിട്ട് നമുക്ക് ഒരു പാട്ട് പാടി ബൈൻഡപ്പ് ചെയ്താലോ? പ്രോഗ്രാം
1: ബൈൻഡപ്പ് ചെയ്താലോ? ആയിക്കോട്ടെ.
0: ഓക്കെ.

0: എങ്ങോട്ടാ പോണ്ടത്
1: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
2: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ഏവർക്കും YS Hardwares and YS Metalsinte സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, കടകളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നവയാണ് നമ്മൾ പലപ്പോഴും വലിയ സമ്മാനങ്ങളെന്ന് വിളിക്കാറുള്ളത്. എന്നാൽ ആക്ച്വലി ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപിടിച്ച സമ്മാനം എന്താണെന്ന് അറിയാം? അത് നമ്മുടെ സമയമാണ്. കാരണം സമയമെന്നത് പണം കൊടുത്താൽ തിരികെ വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. തിരക്കുകൾക്കിടയിലും ഒരാൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ ആയുസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നേക്കുമായി നമ്മുടേതായി തീരേണ്ടിരുന്ന ഒരു സമയം നമ്മൾ അവർക്കായി പങ്കുവെക്കുകയാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, വില കൂടിയ ഒരു വാച്ച് ആർക്ക് വേണമെങ്കിലും വാങ്ങി നൽകാൻ നമുക്കൊരു പക്ഷേ സാധിച്ചേക്കാം. എന്നാൽ ആ വാച്ചിൽ തെളിയുന്ന സമയം അവർക്കൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നിടത്താണ് ആ ബന്ധത്തിൻ്റെ യഥാർത്ഥ മൂല്യം ഇരിക്കുന്നത്. പണം കൊണ്ട് നമ്മൾ വാങ്ങുന്ന വസ്തുക്കൾക്ക് ഒരുപക്ഷെ കുറച്ചു നാളത്തെ ആയുസ് മാത്രമേ കാണൂ. എന്നാൽ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും കേട്ടിരുന്ന ആ നിമിഷങ്ങൾ അവരുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. അതുകൊണ്ട് വസ്തുക്കളേക്കാൾ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ ജീവിതത്തെ സമ്പന്നമാക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഒരു വ്യക്തിയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പ്രണയമാണ് എനിക്ക് നിനക്കായി സമയമുണ്ട് എന്ന് തെളിയിക്കുന്നത്. എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ദിവസത്തിൻ്റെ ഒടുവിൽ അവരുടെ ശബ്ദം കേൾക്കാൻ മാറ്റിവെക്കുന്ന ആ 10 മിനിറ്റുണ്ടല്ലോ, അതാണ് യഥാർത്ഥ പ്രണയം. ഫോൺ മാറ്റിവെച്ച് ലോകത്തിൻ്റെ മുഴുവൻ കോലാഹലങ്ങളും പുറത്തു നിർത്തി അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന ആ നിമിഷങ്ങളാണ് ഏതൊരു പ്രണയത്തെയും ആഴമുള്ളതാക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, സൗഹൃദം എന്ന് പറയുന്നത് ദിവസവും സംസാരിക്കുന്നതിലോ മെസ്സേജ് അയക്കുന്നതിലോ അല്ല, പകരം കൂട്ടുകാർക്ക് നമ്മളെ ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നതിലാണ്. നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും അവർക്കായി നിങ്ങൾ ചെലവഴിക്കുന്ന ആ ഒരു മണിക്കൂർ ഒരുപക്ഷെ തകർന്നുപോയ അവരുടെ മനസ്സുകൾക്ക് വലിയൊരു തണലായി മാറിയേക്കാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വാഗ്ദാനം എപ്പോഴും നമ്മുടെ സമയം മാത്രമാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മൾ വളരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വയസ്സാവുകയാണ് എന്ന സത്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അവർക്ക് നമ്മുടെ പണമോ പുതിയ സമ്മാനങ്ങളോ ഒന്നും ആയിരിക്കില്ല ആവശ്യം. സന്ധ്യാനേരത്ത് അവരുടെ അടുത്തിരുന്ന് വിശേഷങ്ങൾ ചോദിക്കാനും പഴയ കഥകൾ കേട്ടിരിക്കാനും നമ്മൾ നൽകുന്ന അല്പസമയമായിരിക്കും അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം. തിരക്കുകൾ കാരണം മാറ്റിവെക്കപ്പെടുന്ന ആ നിമിഷങ്ങൾ പിന്നീട് ഓർത്ത് സങ്കടപ്പെടാതിരിക്കാൻ അവർക്കായി കുറച്ച് സമയം മാറ്റിവെക്കാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമുക്ക് നഷ്ടപ്പെട്ട പണം നാളെ അധ്വാനിച്ചാൽ തിരികെ ഉണ്ടാകാം. എന്നാൽ ഇന്ന് കടന്നുപോയ ഒരു നിമിഷം പോലും ഇനി ലൈഫിൽ എത്ര കോടികൾ കൊടുത്താലും തിരികെ ലഭിക്കില്ല. അത്രയും അപൂർവമായ ഒന്നാണ് നമ്മുടെ എല്ലാവരുടെയും സമയം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നിങ്ങൾ സമയം നൽകുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ തിരികെ കിട്ടാത്ത ഒരു ഭാഗമാണ് നിങ്ങൾ അവർക്ക് സമ്മാനിക്കുന്നത്. ആ സമ്മാനം അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. നൽകിയതിനെ ഓർത്ത് ഒരിക്കലും ഖേദിക്കാതിരിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ ആരെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവർക്ക് നിങ്ങളുടെ സമയം സമ്മാനമായി നൽകുക. ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് ചെന്നിരുന്നോ ആ സാന്നിധ്യം അറിയുക. കേൾക്കാൻ ഒരാളും കൂടെ ഇരിക്കാൻ ഒരു മനസ്സുണ്ടെന്ന തിരിച്ചറിവാണ് ഏതൊരു മനുഷ്യനും നൽകാവുന്ന ഏറ്റവും വലിയ ആശ്വാസം. ഈ രാത്രിയുടെ ഏകാന്തതയിൽ മനോഹരമായ ഓർമ്മകളോടെ നിങ്ങൾക്കും ആരെങ്കിലും സമയം നൽകട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സുല്ലാത വാർത്തകൾ സുവയാനവേ, അർത്ഥത്തിൽ അവേ മുട്ടും അഴകാണവേ. സൊല്ലുക്കുലുന്നൈ സുരുക്കിവിട മനമില്ലേ, അളവില്ല ഉണർവുകളെ അരപ്പക്കത്തിൽ അടുത്തി വെക്കും ആശയും ഇരുന്നതില്ലേ. ഉന്നെറ്റിപ്പറപ്പിൽ എൻ വിരൽ തൊടുമ്പോതും ഉൻ കഴുത്തിൽ പരവി എൻ മൂച്ചു സുടുമ്പോതും ഉൻ ഉയരെയെടുപ്പ് ഞാൻ മുത്തമിടുമ്പോതും പൊരുന്തുകൊള്ള എൻ പേരൻപേ. സൊല്ലാത വാർത്തകൾ സുവയാണവേ, അർത്ഥത്തിൽ അവിമുട്ടും.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

தங்கிறதுக்கு தான் தரக்கிட்டீங்க.

ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿ ನಿಧರಿ ಸರಿಗರಿ ಸರಿಗರಿ

ളിത മധുരമയഗാനം പോലും കരളിലമൃത മഴ ആരോ പാടും ലളിത മധുരമയഗാനം പോലും കരളിലമൃത മഴ ചൊരിയുമളവിലിളമി

సగమ పని సగ మగ జని జ పని మగ మగ మగ జని జ మగ జని జ

സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.